0: فأصبحوا ظاهرين.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് സുഹ്റുഫ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫ് 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിനെ വ്യത്യസ്ത ഖാരിഖുകളുടെ ശബ്ദത്തിൽ മുഴുവനായി കേൾക്കുന്നതിനുള്ള അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18 അധ്യായം സൂറത്തുൽ കഹ്ഫിലെ മുഴുവൻ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലിൽ ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ മധുര ശബ്ദത്തിൽ നാം കേട്ടത് ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 53 മുതൽ അവസാനം വരെയും 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് മുഴുവൻ വചനങ്ങളുമാണ്. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സൂറത്തു നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിലും സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലും നാം കേൾക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഇവിടെ സമാപിക്കുന്നു. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിൽ. സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലുമാണ് നാം കേട്ടത്.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. 10 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ഓരോന്നും ആദ്യത്തിൽ വരുന്നത് ഏതാണെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ആയത്ത് മുഴുവനായി പാരായണം ചെയ്യാം, ശേഷം നമുക്ക് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവും.
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം ഹഖ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജ് 25-37 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ലി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5-9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
4: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖസുസ്, നീ ഖതനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്. റുയ്യാക, നിന്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്. ഫയകീദു, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും. ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും. ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവ്വുൻ, ശത്രുവാകുന്നു. മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ.

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം. യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും. റബ്ബുക, നിന്റെ റബ്ബ്. വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും.

0: യഅഖൂബ യഅഖൂബിന്റെ കമ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ അല അബവൈക്ക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ മിൻ ഖബുലു മുമ്പ് ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ വ ഇസ്ഹാഖ ഇസ്ഹാഖിന്റെയും ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് അലീമുൻ സർവജ്ഞനാണ് ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിനവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായീൽ അഥവാ ഇസ്രായീൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്തപുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നതിൻ്റെ സൽഫലങ്ങൾ, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
2: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്നു പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ. അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ. അർദ്ദൻ, വല്ല ഭൂമിയിലും. യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: ളായിരിക്കുകയും ചെയ്യും, അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം. ഖൗമൻ, ഒരു ജനം. സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ പഠിക്കുന്നത്.
4: أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ وَلَا أَكْثَرَ ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
3: ألم ترى إبدا ساكنا ميمن ششم تاء ആണ്. ഇദ്ഹാർ എന്നാണ് പറയുക. ഇദ്ഹാർ ഷഫവിയും. അലം തറ അന്നല്ലാഹ, നൂൻ ശദ്ദ് മണിക്കണം. അന്നല്ലാഹ യഅലമു, യഅലമു, യഅലമു അല്ല, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്. അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് ഐന്, ഹംസ പോലെയല്ല. ഇത് രണ്ടും ആ ഒരു ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കണം യഅലമു, യഅലമു ഈ രൂപത്തിൽ.
4: ما في السماوات وما في الارض وما في الارض لا وما في الارض
3: الارض എന്ന് ആയി പോരുത്. وما في الارض പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥനയില്ല റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി വ ഫിൽ ആഖിറതി വരാ. ഇതുപോലെ അവരുടെ പിന്നെ وما في الارض ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: ما يكون من نجوى من نجوى
3: اذا غام بغنا നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ നജുവ, നജ് ജീമിനെ കലക്കല ചെയ്യണം. മിൻ നജുവ
4: സലാസത്തിൻ,
3: സലാസത്തല്ല, സലാസത്തായി പോകരുത്. സലാസത്തിൻ,
4: സലാസത്തിൻ ഇ
3: തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. സലാസത്തിൻ ഇല്ലാഹുവ അല്ല, സലാസത്തിൻ ഇല്ല.
4: ഇല്ല ഹുവ റാബിഉഹും,
3: റാബി അല്ല, റാ, റാ, റാ ഉച്ചരിക്കുമ്പോൾ തന്നെ റ എന്നായി. അർറഹ്മാൻ അല്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ല, റാ. തക്രീർ എന്നാണ് അതിന് പറയുക. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും തക്രീർ ഇങ്ങനെ കൂടുതലുണ്ടാകും. തക്രീർ എന്ന് പറഞ്ഞാൽ പിടക്കൽ, നാവിൻ്റെ ആ ഒരു പിടപ്പിക്കൽ കൂടുതലുണ്ടാവാൻ പാടില്ല. എങ്ങനെ?
4: ബിസ്മില്ലാഹിർ റഹ്മ,
3: അങ്ങനെ അവരത്. ഇൻഷാല്ലാ.
4: إلا هو رابعهم ولا خمسة رابعهم و
3: ساكنة ميمن ശേഷം വ അല്ലെങ്കിൽ ഫ ഇത് രണ്ടും വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് ഈ അക്ഷരങ്ങളെ അഥവാ മീമിനെ പൂർണ്ണമാക്കണം. വളരെയധികം ശ്രദ്ധിച്ചോദിയാൽ മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമാവുകയുള്ളൂ. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും
4: ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ,
3: അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അലൈഹിം
4: വ, അലൈഹിം വലദ്ദാലിനല്ല, അലൈഹിം വ
3: എന്ന്. ഇതും കണ്ടിട്ട് കൂടെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഖുർആൻ കണ്ടിട്ടും കൂടെ പഠിക്കണം, അപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളു. വല്ലാഹു അലം, ബറക്കല്ലാഹു ഫീക്കും.
4: വല അക്സറ ഇല്ലാഹുവ മഅഹും ഇല്ലാഹുവ മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹുവ റാബിഉഹും ഇല്ലാഹുവ റാബിഉഹും വല ഖംസ റാബിഉഹും വല ഖംസത്തിൻ വല ഖ
3: വല ഹംസത്തല്ല, ഹംസത്തല്ല, വല ഖ. വല ഖംസതിൻ ഇല്ലാ ഹുവ സാദിസുഹും. ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും അതിൻ്റെ സിഫാത്തുകളൊക്കെ വളരെയധികം കൃത്യമാക്കുവാൻ പരമാവധി ശ്രമിക്കണം.
4: വല ഖംസതിൻ ഇല്ലാ ഹുവ സാദിസുഹും. വല അദിന സാദിസുഹും വ
3: സാക്കിന മീമിന് ശേഷം വീണ്ടും വ, എല്ലാം ശ്രദ്ധിക്കുക.
4: വല അദിന മദ്ദ് മുൻഫസിൽ,
3: നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം.
4: അദിന മിൻ ദാലിക്, മിൻ ദാലിക് അല്ല, മിൻ ദാലിക്, മിൻ ദാലിക്, മിൻ ദാലിക. വല അക്സറ, വല അക്സറ.
3: മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ടാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്.
4: വല അക്സറ, അക്സറ അല്ല, അക്സറ, അക്, അക്.
3: കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക, കി, കു, അക്, അക്.
4: വല അക്സറ, അക്സറ, അക്സറ അല്ല, വല അക്സറ. ഇല്ല ഹുവ മഅഹും, ഇല്ല ഹുവ മഅഹും, ഐനമ കാനു, ഐനമ കാനു. ثم ينبئهم,
3: ثم الا ثم
4: ث في ثو ثم
3: നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം പുറത്തോട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ സ ആവും, സുമ്മയാവും, അർത്ഥം മാറും.
4: ثم ث في ثو ثم
3: അതിനർത്ഥം ശേഷം, ലേറ്റർ, പിന്നെ എന്നുള്ള അർത്ഥം. അതേസമയം സുമ്മ ആയി കഴിഞ്ഞാൽ അത് വിഷം എന്നുള്ള അർത്ഥം വരും. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലഹനുൽ ജലീ എന്നൊക്കെ പറയും, അഥവാ അർത്ഥമാറ്റം സംഭവിക്കുന്ന തെറ്റുകൾ. അത് വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം.
4: സുമ്മ സുമ്മ യുനബ്ബിഉഹും,
3: സുമ്മ മീമിന് ശബ്ദ മണിക്കണം.
4: യുനബ്ബിഉഹും, യുനബ്ബി ഉ ഹംസക്ക് ദമ്മ, യുനബ്ബിഉഹും ബിമാ അമിലു.
3: സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫ ഷഫവി.
4: യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, ബിമാ അമിലു യൗമൽ ഖിയാമ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. ഇന്നല്ലാഹ
3: നൂന് ശദ്ദ് മണിക്കണം.
4: ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ, ഷൈഇൻ
3: ഹംസ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ.
4: ഷൈഇൻ
3: തൻവീന് ശേഷം ഐനാണ് ഇദ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. മാത്രമല്ല ഹംസക്ക് തൊട്ടുമേലെയാണ് അയിന് മഹ്റജ്. വളരെയധികം ശ്രദ്ധിക്കാൻ, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
4: ഷൈഇൻ, ഷൈഇൻ, ഷൈഇൻ അലീം.
3: അവസാനത്തിൽ മദ്ദ് ഇറാദത്തുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.
4: അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
3: സൂറൽ മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങളില്ലാതെ കൃത്യമായ പാരായണമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മുജാദിലയിലെ ഏഴാമത്തെ വചനമാണ്, ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത്
5: ഉൾക്കരുത്തായി. നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക് ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: Peace Radio, tuned to reality.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

റേഡിയോ പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുറാൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുറാൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുറാൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുറാനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: هي الحبيبة والمختار.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ, ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13-37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
8: أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ, വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولأبين

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് സുഹ്റുഫ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫ് 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيع പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും സാധാരണക്കാർക്ക് ഏറെ ലളിതമായി പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഹൃദയവസന്തം. ഹൃദയവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ ആയത്തുകളാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون.
5: വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32-ാമത്തെ ആയത്തിൽ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ മണ്ണോട് ചേർന്നവരെ, ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക. മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക? അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് അതിന് സാധിക്കുമോ? പരലോകത്തൊരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു വആയതുൻ ലഹും. ശരിക്ക് ആയതുൻ എന്നത് നമ്മളൊരു അറബി വായിക്കുമ്പോൾ ലൊമ്മ് തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, ആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമ് വരുമ്പോൾ ആ ആയതുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദു വആയതുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും വആയതുല്ലഹും, ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ മിൻ നഖീലിൻ മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. വജഅൽന ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅ്നാബ്. മിൻ നഖീലിൻ എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചോതാനും ശ്രദ്ധിക്കണം. അതാ പറയണം, ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

0: فجرنا من نخيل وأعناب وفجرنا മിൻ നഖീലിൻ വ അഅനാബിൻ എന്നല്ല, വ അഅനാബിൻ വ ഫജ്ജർന എന്നല്ല. ആ വാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ, നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വ അഅനാബിൻ വ ഫജ്ജർന, ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ സൂറത്ത് യാസീൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിലുണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റിതീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ.
1: കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ, വിശുദ്ധ ഖുർആനിന് ഏറ്റവും നല്ല തളാത്മകമായി പാരായണം ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ്, ഭൂമിയാണ്. അൽ അർദ്, ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു, മൈത്തസ്, മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന, അഹ്യൈന എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമെന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ആയതുൻ, ദൃഷ്ടാന്തം, ലഹും അവർക്ക്. അൽ അർദുൽ മൈത്ത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന് അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന് യഉക്കുലൂൻ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധാന്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മഴ കിട്ടാതെ, വെള്ളമില്ലാതെ, സസ്യലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ്, പുൽമേടുകളെല്ലാം നശിച്ച് ചമ്പലായി, ഒന്നുമില്ലാത്ത ചുവന്ന മണ്ണ്, അതല്ലെങ്കിൽ പച്ചപ്പ് നശിച്ചുപോയ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തേക്ക് മഴ വർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർജീവമായ ആ ഭൂമി, അള്ളാഹു അതിനെ ജീവിപ്പിക്കുകയാണ്. വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു. മഴയുടെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നു നോക്കൂ. മഴ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കിടന്നിരുന്ന, തരിശായി കിടന്നിരുന്ന ഭൂമിയെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. എവിടെയായിരുന്നു ഈ ചെടികൾ? എവിടെയായിരുന്നു ഈ പച്ചപ്പ്? എവിടെ നിന്നാണ് ഈ ഇലകൾ മുളച്ചു വന്നത്? ഒരു വിത്തും നമ്മൾ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. മനുഷ്യൻ മരിച്ചു, മണ്ണോട് ചേർന്നു, മണ്ണിനടിയിലായി, ചിതലരിച്ചുപോയി. കുറേ കാലങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടുമ്പോൾ എങ്ങനെയാണോ ആ മഴ വർഷിച്ച് തരിശായ ഭൂമിയിൽ വിത്തുകൾ മുളച്ച് സസ്യലതാദികൾ ഉണ്ടായി, ഉണങ്ങിക്കിടന്നിരുന്ന, വരണ്ടുകടന്നിരുന്ന തരിശുഭൂമി കാണാൻ നയനമനോഹരമായ, പച്ചപ്പുള്ള, സുന്ദരമായ പരിസ്ഥിതിയായി മാറിയത്, ആ രൂപത്തിൽ

എന്ന പദമാണ് ഉപയോഗിക്കുക. ജന്നാത്തിൻ, തോട്ടങ്ങൾ. മിൻ നഖൈലിൻ, എന്തിൻ്റെ തോട്ടങ്ങളാണ്? നഖൈൽ, നഖ്ല, ഈത്തപ്പനം, ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങൾ. വഅ്നാബിൻ, ഐനബുൻ, ഐനബുൻ ജംഉ അഅ്നാബുൻ, ഐനബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅ്നാബ്. മുന്തിരികൾ, മുന്തിരികളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങൾ അള്ളാഹു ആ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർന, നാം പൊട്ടിയൊഴുക്കുന്നു. ഫീഹ, ആ തോട്ടങ്ങളിൽ, ഭൂമിയിൽ. മിനൽ ഉയൂൻ, ഐന് ഉയൂൻ, ഐൻ എന്നതാണ് അതിൻ്റെ ഏകവചനം, ഉയൂൻ എന്നതാണ് ബഹുവചനം. അർത്ഥം അരുവികൾ, ഉറവകൾ എന്നാണ്. കണ്ണുകൾക്കും, മനുഷ്യൻ്റെ കണ്ണിന് ഐൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐൻ ഉയൂൻ എന്നതിന് നീരുറവകൾ, ചെറിയ അരുവികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ഈ രണ്ട് ആയത്തിലെ അറബി പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാം. നമ്മുടെ ശ്രദ്ധ കൂടെയുണ്ടാകണം. എന്തുകൊണ്ടാണ് ആയത്തിലെ വാക്കുകളുടെ അർത്ഥം പറയുന്നത്? അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്കതിൻ്റെ സാരാംശം ലഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ ഇതിന് കാതോർക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ ഒരണ്ടായത്ത് പഠിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ അറബി വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു പത്തായത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതേ വാക്കുകൾ വരുന്ന മറ്റു ആയത്തുകൾ നമുക്ക് സ്വയമേവ വായിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായത്തുകളുടെ വാക്കുകളെ വേഗത്തിലൊന്ന് പറയാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അൽ അർദുൽ മൈത, നിർജീവമായ, മയ്യത്തായ ഭൂമിയാണ്. അഹയ്യൈനാഹ, അതിനെ നാം ഹയാത്താക്കി, അതിന് നാം ജീവൻ നൽകി. വഅഖ്റജ്ന, അതിൽ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, അതിൽ നിന്ന്. ഹബ്ബൻ, ധാന്യങ്ങളെ. ഫമിൻഹു യഅക്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വജഅൽന ഫീഹ, അങ്ങനെ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ജന്നാത്തു മിൻ നഖൈലിൻ, ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ. വഅനാബിൻ, മുന്തിരിയുടെയും. വഫജ്ജർന ഫീഹ, അതിൽ നാം പൊട്ടിയൊഴുക്കി. മിനൽ ഉയൂൻ, അരുവികൾ, ഉറവകൾ. അപ്പോൾ ആയത് എന്ന വാക്ക് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാകും. ആ ഒരു വാക്ക് നമ്മൾ പ്രാവശ്യം ഒന്ന് പഠിക്കാം. ദൃഷ്ടാന്തം. ഹബ്ബൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധാന്യം. ഒയൂൻ എന്ന വാക്കിന് എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? അയിന് ഒയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, ഉറവകൾ. കണ്ണിനും അയിന് എന്ന വാക്ക് പറയും എന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ചിന്തയോട് സംസാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് സ്ഥാപിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തത്തെ, തെളിവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് വളരെക്കാലം പരിചയമുള്ള ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംവിധാനമാണ്. ഏതു നാഗരിക ജീവിതത്തിൽ കഴിയുന്ന ആളായിരുന്നാലും, എത്ര നഗരവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളായിരുന്നാലും, അയാൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ മുളച്ചുണ്ടായി, വിളവെടുത്ത് പഴുത്തു പാകമായി, മൂത്തു പാകമായി, അത് വെന്ത് തൻ്റെ ഭക്ഷണപാത്രത്തിലെത്തുമ്പോൾ അതാണ് അവൻ, അതുകൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ, ഒരു വിത്ത് മുളക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ, ഒരു ധാന്യം വിളയുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ, ഒരു മരം കായ്ച്ചു പഴമുണ്ടായി പഴുത്തു പാകമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. കാരണം കൃഷി ഒട്ടുമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുമുള്ള ഭക്ഷണം വരുന്നതൊരു കൃഷിയിൽ നിന്നാണ്. പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് കൃഷി മാത്രം മനുഷ്യൻ്റെ ഉപജീവനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാണിപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടായത്? രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറം കൃഷി മാത്രമാണ് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും വേഗത്തിൽ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ

അറിയാനും മനസ്സിലാക്കാനും കഴിയാവുന്ന മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു ഉദാഹരണം കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് അള്ളാഹു പരലോകത്തെ ഇവിടെ സ്ഥാപിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത്. തരിശായ ഭൂമി ഉണ്ടാകുന്നു വേനലിൽ, അത് കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോൾ ആ തരിശുഭൂമിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു അല്ലേ. ആ റബ്ബ് അതുപോലെ ഒന്നുമില്ലാത്ത മണ്ണായിപ്പോയ മനുഷ്യനെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നടക്കുക എന്നാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, പല വിത്തുകളും അവ എടുത്തു പരിശോധിച്ചാൽ, ഒരുപക്ഷെ ഒരു കല്ലുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന ആളുകളാണ്. ഈത്തപ്പഴം ധാരാളമായി കഴിക്കാറുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തവണ ഈത്തപ്പഴത്തിൻ്റെ കുരു കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രമിക്കില്ല. ഒരു ശ്രമം പോലും നടത്തി നോക്കില്ല. കാരണം അറിയാം, ഒരിക്കലും അത് നടക്കൂല. എന്നാൽ ഈത്തപ്പഴക്കുരു മണ്ണിൽ കിടന്ന് മഴ പെയ്ത് വെള്ളമൊന്നു നനഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ശക്തമായ പുറന്തോടിനെ പിളർത്തി ആ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള മൺപാളിയെ പിളർത്തി വിത്ത് പുറത്തു മുള പുറത്തു വരികയാണ്. നമ്മുടെ ചെറിയ വിരൽ കൊണ്ട് അതൊന്ന് ഞെരടിയാൽ, ഒന്ന് പിടിച്ച് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിൻ്റെ കാലൊന്ന് തട്ടിയാൽ വിത്ത് മുളച്ചു വരുന്ന അതിൻ്റെ മുള പൊട്ടിപ്പോകും. പക്ഷേ ആ മുള ഒരു വിത്തിൻ്റെ പുറന്തോടിനെ പിളർത്തിയാണ് പുറത്തു വരുന്നത്. ആ മുള മണ്ണിനെ തുരന്നാണ് പുറത്തു വരുന്നത്. ആരാണ് അതിന് ശക്തി നൽകിയത്? ആ മുളയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു തന്നെ മണ്ണോട് ചേർന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി പുനഃസംഘടിപ്പിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും അള്ളാഹു രണ്ടു ദൃഷ്ടാന്തങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, മഴയുടെ കൃഷിയുടെ അടയാളങ്ങൾ, ഉദാഹരണം. ഇവിടെ നോക്കൂ, 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 5-6 ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന, ഒന്ന് വായിച്ചു നോക്കേണ്ടുന്ന രണ്ട് ആയത്തുകളാണത്. 5-ാം ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. വതറൽ അർദ ഹാമിദതൻ ഫഇദാ അൻസൽന അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. തരിശായ ഭൂമിയെ നിനക്കു കാണാം. ഫഇദാ അൻസൽന അലൈഹൽ മാ, അതിൻ്റെ മേൽ അള്ളാഹു നാം മഴയൊന്ന് വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത് അതൊന്ന് ഇളകും, വറബത് അതൊന്ന് വികസിക്കും, വ അംബതത് മിൻകുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള ഇണകളിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കും. തരിശായി കിടക്കുന്ന മണ്ണിൽ മഴ പെയ്താൽ അത് മുളച്ച് പച്ചപ്പുള്ളതായി തീരുകയാണ്. ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്, അല്ലാഹു അവൻ തന്നെയാണ് സത്യം. അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകും. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 9-ാമത്തെ ആയത്ത് നോക്കൂ. വല്ലാഹു അല്ലദീ അർസല റിയാഹ് ഫതുസീറു സഹാബം ഫസഖ്നാഹു ഇലാ ബലദിൻ മയ്യിതിൻ فأحيينا به الأرض بعد موتها والله الذي الله അബനാഗുന്നു അർസല റിയാഹ, കാറ്റുകളെ അയച്ചവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അവൻ ആ കാറ്റുകൊണ്ട് മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫസഖ്നാഹ, ആ മേഘത്തെ നാം നയിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ബലദി മയ്യത്തിൻ, നിർജീവമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക്. ഫഅഹ്യൈന ബിഹിൽ അർദ ബഅദ മൗതിഹ, എന്നിട്ട് നിർജീവതയ്ക്കു ശേഷം ആ ഭൂമിയെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. കദാലിക നുശൂർ, തരിശുഭൂമിയിൽ വിത്തുമുളയ്ക്കുന്ന പച്ചപ്പുണ്ടാകുന്ന അത്ര പണി മാത്രമേ അള്ളാഹുവിന് മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ളൂ. കദാലിക നുശൂർ, അപ്രകാരമാകുന്നു
മനുഷ്യരെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്. അടുത്ത ഒരായത്ത് സൂറത്തു ഖാഫില ആയത്തും നോക്കൂ. വനസ്സൽനാ മിനസ്സമാഇ മാഅ വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറക, വാനലോകത്ത് നിന്നു നാം അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു. ഫഅംബത്നാ ബിഹി, ആ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു ജന്നാത്തിൻ തോട്ടങ്ങൾ. വഹബ്ബൽ ഹസ്വീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും. വന്നഖല ബാസിഖാത്തിൽ ലഹാ തുൽഉൻ നദീദ്, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾക്ക് പഴുത്തുപാകമായ വലിയ കുലകളുണ്ട്. റിസഖല്ലിൽ ഇബാദ്, മനുഷ്യർക്കുള്ള ഉപജീവനമായിട്ടാണ് ഇതെല്ലാം നാം ഉണ്ടാക്കുന്നത്. വഅഹ്യൈനാ ബിഹി ബൽദതം മൈത, ആ മഴ കൊണ്ട് വെള്ളം കൊണ്ട് മരിച്ചുകിടക്കുന്ന ഒരു ഭൂമിയെ നാം ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാകുന്നു നിങ്ങളുടെ പുനരെഴുന്നേൽപ്പ്, ഒരിക്കൽ കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതേ ആശയമാണ് സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ മനുഷ്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകളെ ഓതാം. ഒന്ന് ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ അവർക്കുള്ള ദൃഷ്ടാന്തം നിർജീവമായ ഭൂമിയാകുന്നു, അതിനെ നാം പുനർജീവിപ്പിക്കുന്നു, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, ആ ധാന്യങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. وجعلنا

0: അങ്ങനെ ആ ഭൂമിയിൽ അവിടെ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ അരുവികളെ നാം പൊട്ടിയൊഴുക്കുകയും ചെയ്യുന്നു. ഇത്രയും ആണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد والحمد لله رب العالمين
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്തത്. ഒരു നോട്ട്ബുക്കും പേനയുമായി ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുക്കുകയും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: വചനം 116. ഫലൗലാക്കാന, എന്നാൽ എന്തുകൊണ്ടുണ്ടായില്ല. മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്. മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള. ഉലൂബഖിയത്തിൻ, അവശിഷ്ടമുള്ളവർ അഥവാ നല്ല പാരമ്പര്യമുള്ളവർ. യൻഹൗന, അവർ വിരോധിക്കുന്നു. അനിൽ ഫസാദി, കുഴപ്പത്തെപ്പറ്റി. ഫിൽ അർദി, ഭൂമിയിൽ. ഇല്ല ഖലീലൻ, അല്പമാളുകളൊഴികെ. മിമ്മൻ അഞ്ചൈന, നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട. മിൻഹും, അവരിൽ നിന്ന്.

0: നിങ്ങൾക്ക് മുമ്പുള്ള ആ തലമുറകളിൽ നിന്നും എന്തുകൊണ്ടുണ്ടായില്ല? ഭൂമിയിൽ ഉഴപ്പമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ വിരോധിക്കുന്ന നല്ല പാരമ്പര്യമുള്ളവർ, അതെ, അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട അല്പം ആളുകളല്ലാതെ അക്രമം പ്രവർത്തിച്ചവർ യാതൊന്നിൽ തങ്ങൾക്ക് സുഖലോലുപത നൽകപ്പെട്ടുവോ അതിനെ പിൻപറ്റുകയും ചെയ്തു. അവർ കുറ്റവാളികളുമായിരുന്നു.
1: വചനം 117. വമാക്കാന ആകുകയില്ല അഥവാ ഉണ്ടാവില്ല റബ്ബുക നിന്റെ റബ്ബ് ലിയുഹ്ലിക നശിപ്പിക്കുക അൽഖുറാ രാജ്യങ്ങളെ ബിദുൽമിൻ അക്രമമായിട്ട് അഹ്ലുഹ അവയിലെ ആൾക്കാരാകട്ടെ മുസ്ലിഹൂൻ നന്മ പ്രവർത്തിക്കുന്നവരാണ്.

0: നിന്റെ റബ്ബ് രാജ്യങ്ങളെ നശിപ്പിക്കുകയുണ്ടാവില്ല. അവയിലെ ആൾക്കാർ നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കെ.
1: മുമ്പ് വിവരിച്ച പ്രകാരം പല രാജ്യങ്ങളിലെയും ജനങ്ങളെ നശിപ്പിക്കുമാറുള്ള പൊതുശിക്ഷകൾ ബാധിക്കുവാനുള്ള കാരണം ചൂണ്ടിക്കാട്ടുകയാണ്. സാരം ഇങ്ങനെ മനസ്സിലാക്കാം: ശിക്ഷയ്ക്ക് വിധേയരായ ആ തലമുറകളൊക്കെ നാട്ടിൽ കുഴപ്പവും അക്രമവും ഉണ്ടാകുന്നത് തടയുമാറുള്ള നല്ല പാരമ്പര്യം അഥവാ അതിനുള്ള വിവേകബുദ്ധിയും തൻ്റെടവും ഉള്ളവരായിരുന്നില്ല. അതാണവരൊക്കെ നാശത്തിന് വിധേയരാകുവാൻ കാരണം. വളരെ കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നത് ശരിയാണ്. ഓരോ ജനതയും നശിപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാരൊന്നിച്ച് രക്ഷപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സത്യവിശ്വാസികളായിരുന്നു അത്. അവർ എണ്ണത്തിലെന്ന പോലെ ശക്തിയിലും സ്വാധീനത്തിലും ക്ഷയിച്ചവരായിരിക്കുമല്ലോ. നേരെ മറിച്ച് അക്രമത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും ആൾക്കാരാകട്ടെ ബഹുഭൂരിപക്ഷമുള്ളവരും പ്രതാപവും ശക്തിയുമുള്ളവരുമായിരിക്കും. അവർ തങ്ങളുടെ സുഖാഡംബരങ്ങളിലും ക്ഷേമൈശ്വര്യങ്ങളിലും ലയിച്ചു പോയിരിക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടിൽ നന്മയും നിറയും വരുത്തുന്നതിന് പകരം തിന്മയും അക്രമവുമായിരിക്കും അവർ പരത്തുക. ഇങ്ങനെയാണവർ ശിക്ഷയ്ക്ക് പാത്രമായിത്തീരുന്നത്. ഇതാണ് ആദ്യത്തെ വചനങ്ങളിലടങ്ങിയ ആശയം. രണ്ടാമത്തെ വചനത്തിൻ്റെ സാരം ഇപ്രകാരമാണ്: രാജ്യക്കാർ പൊതുവെ നന്മയും നിറയും പാലിക്കുന്നവരായിരിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല അക്രമവും ചിർക്കോ മറ്റോ ഉണ്ടായാൽ തന്നെയും അള്ളാഹു രാജ്യക്കാരെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. രാജ്യക്കാർ കുഴപ്പത്തിലും അക്രമങ്ങളിലും അതിരു കവിയുമ്പോഴല്ലാതെ അവരെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ നടപടിച്ചട്ടങ്ങളിൽ പെട്ടതുമല്ല.
2: വചനം 118.

0: ചിരുന്നെങ്കിൽ മനുഷ്യരെ അവൻ ഒരേ സമുദായമാക്കുക തന്നെ ചെയ്തിരുന്നു. അവർ ഭിന്നാഭിപ്രായക്കാരായി കൊണ്ടേയിരിക്കുന്നതാണ്.
1: വചനം 119. ഇല്ലാമർ റഹിമ, കരുണ ചെയ്തവരൊഴികെ. റബ്ബുക, നിന്റെ റബ്ബ്. വലിദാലിക, അതിനുവേണ്ടി തന്നെ അഥവാ അതിനായിട്ടുമാണ്. ഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചു. വതമ്മത്ത്, പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വാക്ക് അഥവാ വാക്യം. ലഅംല അന്ന, നിശ്ചയമായും ഞാൻ നിറക്കും. ജഹന്നമ, ജഹന്നമിനെ അഥവാ നരകത്തെ.

0: നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ അഥവാ അവർ ഭിന്നിക്കുകയില്ല. അതിനുവേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചതും നിന്റെ റബ്ബിന്റെ വാക്ക് പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം തന്നെ ജഹന്നമിനെ അഥവാ നരകത്തെ നിശ്ചയമായും നാം നിറക്കുന്നതാണ് എന്ന്
1: ഈ വചനങ്ങളിലടങ്ങിയ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യവർഗം മുഴുവനും എല്ലാ കാലത്തും ഒരേ വിശ്വാസാദർശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരുന്ന ഒരേ സമുദായമായിരിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആകുമായിരുന്നു. പക്ഷേ അങ്ങനെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലതരക്കാരും വിഭാഗക്കാരുമായി തീർന്നത്. ഉമ്മത്തൻ വാഹിദ, ഒരേ സമുദായം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ, സന്മാർഗത്തിന് നിലകൊള്ളുന്ന സമുദായം ഉമ്മത്തുൻ ഹിദായ എന്നായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത. കാരണം നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവനും വിശ്വസിക്കുമായിരുന്നു എന്ന് യൂനുസ് 99 നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ദേഹത്തിനും അഥവാ ആൾക്കും അതിന്റെ നേർമാർഗം നാം നൽകുമായിരുന്നു എന്ന് സജദ 13 അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവരെ അഥവാ മനുഷ്യരെ നേർമാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്ന് അൻആം 35:149 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ചില വ്യാഖ്യാതാക്കൾ ഇതിന് വിവക്ഷ നൽകുന്നത് ദുർമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദായം ഉമ്മത്തൻ ലലാല എന്നത്രേ. ഇവർക്കും ചില ന്യായങ്ങൾ ഇല്ലാതില്ല. രണ്ടായാലും അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മനുഷ്യർ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള ഏക സമുദായമല്ലെന്നും തീർച്ച തന്നെ. സൂറത്തു ശൂറ 8 വ്യാഖ്യാനത്തിൽ ഇത് സംബന്ധിച്ച് വിവരിച്ചത് നോക്കുക. ഏതായാലും ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ പക്ഷിമൃഗാദികളെ പോലെ ഒരേ പ്രാകൃത ജീവിതം നയിക്കുന്നവരാക്കുമായിരുന്നുവെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം. മനുഷ്യൻ ഒരേ സമുദായമല്ലെങ്കിൽ പിന്നെ അവരുടെ സ്ഥിതി എന്താണ്? അതാണ് അടുത്ത വാക്യത്തിലുള്ളത്. 2, മനുഷ്യർ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഭിന്നമായ വിശ്വാസാദർശങ്ങളും ആചാര നടപടികളും സ്വീകരിച്ചുകൊണ്ട് പല മതക്കാരും സമുദായക്കാരുമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഭിന്നിപ്പ് മനുഷ്യാരംഭം തൊട്ട് തന്നെ ഉണ്ടായതല്ല. തുടക്കത്തിൽ എല്ലാവരും ഒരേ സമുദായക്കാരായി തന്നെ ഇരുന്നിരുന്നു. 2:213 10:19 കാണാവുന്നതുപോലെ പിന്നീട് കാലക്രമത്തിൽ ഭിന്ന സമുദായങ്ങളായി മാറുകയാണുണ്ടായത്. സത്യത്തിൻ്റെ മാർഗം ഒന്നു മാത്രവും അസത്യത്തിൻ്റെ മാർഗങ്ങൾ പലതുമാകൊണ്ട് ഈ ഭിന്ന കക്ഷികളിൽ ഒന്നു മാത്രം ശരിയായ കക്ഷിയും മറ്റുള്ളതെല്ലാം തെറ്റായ കക്ഷിയും ആയിരിക്കുവാനേ നിവൃത്തിയുള്ളൂ. അതേ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും ദിവ്യ ദൗത്യങ്ങളും മുഖേന അള്ളാഹു അതത് കാലങ്ങളിൽ മനുഷ്യർക്ക് നൽകുന്ന മാർഗം ഏതോ അത് സ്വീകരിച്ചവർ മാത്രമായിരിക്കും നേർമാർഗത്തിൻ്റെ ഏക കക്ഷി. അതിനെതിരെ ഭിന്നിച്ചവരെല്ലാം പിഴച്ച കക്ഷികളും. വേദക്കാർ 72 കക്ഷികളായി പിരിഞ്ഞു. എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിയും. അവരിൽ ഒന്നു മാത്രമായിരിക്കും രക്ഷപ്പെട്ട കക്ഷി. ഞാനും എൻ്റെ സ്വഹാബികളും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് അവർ എന്നു ഹദീസുകളിൽ വന്നിട്ടുള്ളതും ആ ഏക കക്ഷിയെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ കക്ഷിയെ ഉദ്ദേശിച്ചു തന്നെയാണ് നിന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു പറയുന്നതും. 3, അള്ളാഹു കരുണ ചെയ്തവരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞ ശേഷം അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നതും വലിദാലിക്ക ഖലഖഹും എന്നു പറഞ്ഞിരിക്കുന്നു. ഇതിൽ അതിനുവേണ്ടി ലിദാലിക്ക എന്ന സൂചനാനാമം ഏതിനെ ഉദ്ദേശിച്ചതാണെന്നുള്ളതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ആ വാക്യം 2-3 പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും അധികം ആളുകളും ഭിന്നിപ്പ് നിമിത്തം കാരുണ്യത്തിനർഹരല്ലാതാവുകയാണുണ്ടായത് എന്നാണ് ഒരു വ്യാഖ്യാനം. മുജാഹിദ്, ദൊഹാക്ക്, ഖത്താദ റളിയല്ലാഹു അൻഹും മുതലായവരുടെ വ്യാഖ്യാനമാണിത്. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്നിട്ടും പലരും അവനെ ആരാധിക്കുന്നില്ല. പലരും അവനോടൊപ്പം മറ്റു ചിലതിനെയും ആരാധിക്കുന്നു. അതുപോലെയുള്ള ഒരു വാക്യമാണിതും എന്നാണവർ പറയുന്നത്. ഭിന്നിപ്പിനും കാരുണ്യത്തിനും വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ രണ്ടാമത്തെ വ്യാഖ്യാനം. അഥവാ ഭിന്നിക്കാതെ കാരുണ്യത്തിനർഹമായിത്തീരുകയും ഭിന്നിച്ച് കാരുണ്യത്തിനർഹരല്ലാതായി തീരുകയും ചെയ്യുന്ന രണ്ടു തരക്കാർ ഉണ്ടായിത്തീരുവാൻ വേണ്ടി. ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായ ചിലർ ഈ വ്യാഖ്യാനത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സ്വർഗാവകാശികളായ സന്മാർഗികളും നരകാവകാശികളായ ദുർമാർഗികളും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് മുമ്പേ അറിയാവുന്നതും അതവൻ്റെ മുന്നേയുള്ള വിധി നിശ്ചയങ്ങളിൽ പെട്ടതുമാണല്ലോ എന്നുള്ളതാണ് ഇതിനാധാരം. കൂടുതൽ വ്യക്തമായി തോന്നുന്നതും അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു വരുന്നതുമായ മൂന്നാമത്തെ അഭിപ്രായം ഭിന്നാഭിപ്രായത്തിനു വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാകുന്നു. മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും യുക്തിയും ഭിന്നിപ്പാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ കലാശം പിന്നിപ്പിലാണ് എത്തിച്ചേരുന്നത് എന്നത്രേ അർത്ഥം. അഥവാ ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ വഴിമധ്യയുള്ള ഒരു കിണറ്റിൽ വീണു മരണപ്പെട്ടാൽ അവൻ മരിക്കുവാനാണ് ആ വഴിക്ക് പോയത് എന്നു പറയാറുള്ളതുപോലെ ഒരു പ്രയോഗമാണിത് എന്നു സാരം. മലക്കുകളെപ്പോലെ നന്മ മാത്രം ചെയ്യുവാൻ സാധിക്കുമാറുള്ള ശുദ്ധപ്രകൃതിയോടെയല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധിയും അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അവയിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനുള്ള ഇച്ഛാസ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. വാസന, വീക്ഷണം, ചിന്താഗതി ആദിയായ കാര്യങ്ങളിലെല്ലാം മനുഷ്യർ ഒരേ തരക്കാരല്ല, വ്യത്യസ്ത സ്വഭാവക്കാരാകുന്നു. തങ്ങൾക്കു ലഭിച്ച ഇച്ഛാസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നല്ല മാർഗം സ്വീകരിക്കുന്ന വിശുദ്ധന്മാരും അതിൽ നിന്ന് ഭിന്നിച്ച് ചീത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്ന അശുദ്ധന്മാരും തമ്മിൽ വേർതിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യന് ഈ പ്രകൃതി വിശേഷം അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ഈ വ്യാഖ്യാനപ്രകാരം ഈ ചെറുവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. മേലുദ്ധരിച്ച രണ്ട് അഭിപ്രായങ്ങളും പരിശോധിച്ചാൽ അവയും അവസാനം ചെന്നെത്തുന്നതും ഈ യാഥാർത്ഥ്യത്തിലേക്കു തന്നെയാണെന്ന് കാണാം. അടുത്ത വാക്യവും താഴെ കാണുന്ന ഉദ്ധരണികളും ഈ വ്യാഖ്യാനത്തിന് കൂടുതൽ വ്യക്തതയും ബലവും നൽകുകയും ചെയ്യുന്നു. 4. ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തെ നിറക്കുന്നതാണെന്നും അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ആ നിശ്ചയം ഇതുമുഖേന, അതെ ഭിന്നിപ്പ് മുഖേന, മനുഷ്യരെ സംബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അവസാനം പറഞ്ഞതിൻ്റെ സാരം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകൃതി വിശേഷതയോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യരിൽ നല്ലവരും ദുഷിച്ചവരും ഉണ്ടായിത്തീരുകയും അങ്ങനെ സ്വർഗത്തിനും നരകത്തിനും അർഹരായ രണ്ടു തരം ആൾക്കാർ അവരിൽ നിന്ന് ഉരുത്തിരിയുകയും ചെയ്യുക അനിവാര്യമാണല്ലോ. ആദം അലൈഹിസ്സലാം നബിക്ക് സുജൂദ് ചെയ്യുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സന്തതികളെ ഞാൻ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് ഇബിലീസ് പറഞ്ഞപ്പോൾ നിങ്ങളെക്കൊണ്ട് ഞാൻ നരകത്തെ നിറക്കുമെന്ന് അള്ളാഹു അന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കാരുണ്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുവാൻ കാരണം ഇബിലീസിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങലാണെന്ന് ഇതിൽ നിന്നു വ്യക്തമായി. ദുർമാർഗികളെക്കൊണ്ട് നരകത്തെ നിറക്കുന്നത് പോലെ സ്വർഗത്തെ സന്മാർഗികളെക്കൊണ്ടും നിറക്കുമെന്നും നബിവചനങ്ങളിൽ വന്നിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഹൂദ് 116 മുതൽ 119 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: അള്ളാഹുവിന്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു. അടുത്തതായി കിഡ്സ് ടൈം. ഖുർആൻ, അത് ചെറുപ്പം മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് കേൾക്കാനും പഠിക്കാനും പകർത്താനുമുള്ളതാണ്. കുട്ടികൾക്കായി പീസ് ഖുർആൻ റെഡി അവതരിപ്പിക്കുന്ന കിഡ്സ് ടൈമിൽ ഇന്ന് സൂറത്തുൽ മുസമ്മിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് തൊഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ, നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം നൽകിയ കിഡ്സ് ഡേയുമാണ് നാം ഇപ്പോൾ കേട്ടത്. സൂറത്തു അൽ മുസമ്മിലിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജ് 25-37 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ലി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരിഅ് സഊദ് അഷ്ഷുറൈം.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെ ശ്രോതാക്കൾ പലരും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവരാണ്.
5: തീർച്ചയായും അതിന് സഹായകമായ പീസ് റേഡിയോയുടെ ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഹിഫ്ളുൽ ഖുർആൻ.
4: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഓരോന്നും ആദ്യം ഏതാണ് വരുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തിൽ വന്നത് 10 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നാണ്. 2 മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 3 ഖാനിത്തീൻ വൽ ഖാനിത്താത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഹൈഫുൽ ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
6: ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وَقَدْ أَنزَلْنَا آيَاتٍ بَيِّنَاتٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ.
5: ഇന്നല്ലദീന, ഇവിടെ നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല. ഇതാലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന ഇന്നല്ലദീന യുഹാദ്ദൂന, യുഹാ അല്ല, യുഹാദ്ദൂന അല്ല, യുഹാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ്ദ്, മദ്ദിനക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്, ദാലിന് ഷദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിനു ശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസഖൽ. ഇവിടെ കലിമി മുസഖൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ. ഹർഫി മുസഖലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസഖൽ, 6 ഹർക്കത്ത് വരെ നീട്ടണം.
6: യുഹാദ്ദൂന ഇന്നല്ലദീന യുഹാദ്ദൂന,
5: ഇങ്ങനെ
6: യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതു കുബിതു കമാ കുബിതല്ലദീന കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം അല്ലദീന മിൻ ഖബ്ലിഹിം.
5: സാക്കിന നൂന് ശേഷം ഖാഫ്, ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മിൻ ഖബ്ലിഹിം എന്ന് ഓതരുത്, മിൻ ഖ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല മിൻ ഖ. വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന്, കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. വഖദ് അൻസൽനാ, വഖദ്, വഖദ് ദാലിനെ കേൾക്കണം, അതോ കലക്കല ചെയ്യണം. അൻസൽനാ സാക്കിനാനുവിനു ശേഷം സായ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻസൽനാ ശേഷം അൻസൽനാ ആയാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മദ് മുൻഫസിൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ് മദ് മുൻഫസിൽ, ജായസ നീട്ടാം എന്നുള്ളതാണ്. ആയാതിൻ ബയ്യിനാത്ത്, ഇവിടെ തൻവീനു ശേഷം ബ വന്നു, തൻവീനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ ബയ്യിനാത്ത്. വഖഫ് ചെയ്യുമ്പോൾ ബയ്യിനാത്ത് രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്. ബയ്യിനാത്ത് ഇങ്ങനെ താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ ബയ്യിനാത്ത് താ കേൾക്കുകയില്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വലിൽ കാഫിരീന അദാബും മുഹീൻ, അസാബ് അല്ല അദാബ്, അദാബും മു തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അദാബും മുഹീൻ, അദാബും മു, ഇങ്ങനെ ഇത് ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ, വലിൽ കാഫിരീന അദാബും മുഹീൻ. അടുത്ത ആയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹും, യബ്അസു അല്ല ആണ്, യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, ജമീഅ. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത് ജമീഅ ഫയുനബ്ബിഉഹും, അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ജമീഅ ഫയുനബ്ബിഉഹും, ഫയുനബ്ബിഉ ഹംസക്ക് ബൊമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, സാക്കിനായ മീമിനു ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഇങ്ങനെ ആണ് ഓതേണ്ടത്. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം, മഖ്റജ്. അമിലു, അമിലു. അഹ്സാഹു അല്ലാഹു വനസൂഹ്, അഹ്സാഹു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടു മേലെയാണ് ഹ. അഹ്സാഹു അല്ലാഹു, അഹ്സാഹു അല്ലാഹു വനസൂഹ്, വനസൂഹ്. വഖഫ് ചെയ്യുമ്പോൾ ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം.

0: തൻവീന് ശേഷം ഷീന്, ഷഹീദ് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
1: الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد.
0: സൂറത്തുൽ മുജാദില 5-6 ആയത്തുകളാണ് ഊതിക്കേൽപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സോഫാത്ത് 149 മുതൽ 182 വരെയുള്ള വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم. ليس

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫതഹിൽ നിന്നും 17 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹ്സനി.
1: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: الحبيب. السلام عليكم ورحمه الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

آخر فتقعد مذموما مخذولا. الحمد لله.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കും അല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
5: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഒമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തുതഗൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചനം മുഖേനെ നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപ്പര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മതതത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരുകവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. വഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തൊറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത്, അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്റ, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റ അൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാ കർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്നു മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25, 26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിന്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിന്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിൻ്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിന്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തൻ്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേകം പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
6: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതായത്
6: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
5: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയ വസന്തം. ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: وعلى آله وأصحابه وأزواجه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم وسواء عليهم أأنذرتهم أم لم تنذرهم ും അംലം തുന്ദിർഹും ലായുമിനൂൻ ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ വഖശിയ അർറഹ്മാന ബിൽഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്റിൻ കരീം. മുപ്പത്തിയാറാം അധ്യായം
2: സൂറത്ത് യാസീനിലെ 10 മുതൽ 12 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പാരായണ നിയമങ്ങളും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ ആശയവും ഓർക്കുന്നുണ്ടാകും. ഇവിടെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല ഖുർആൻ. പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ എൽമുത്തജവീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, അതിനെ മനോഹരമാക്കി പാരായണം ചെയ്യേണ്ടതിലേക്കുള്ള സൂചനകൾ നൽകിയതായി കൃത്യമായ അധ്യാപനങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിലും ഖുർആനിലുമൊക്കെ കാണാൻ സാധിക്കും. ഈ 3 ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വസവാഉൻ എന്ന് ഓതുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത്. ഖുർആനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വാവിനും ഹംസയ്ക്കും ഇടയിൽ ഒരു മദ്ദ് അവിടെ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും. അഥവാ ദീർഘിപ്പിച്ച് ഓതാൻ വേണ്ടി സാധാരണ ഖുർആനിൽ ഉപയോഗിക്കാറുള്ള അടയാളം ഇത്. മദ്ദ് മുത്തസിലാണ്. ഇവിടെ തജ്വീദിലെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാധാരണ ഖുർആൻ പാരായണ നിയമങ്ങളിൽ അത്ര അടിസ്ഥാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താണ്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മഷാഅല്ലാ, ഹൃദയവസന്തത്തിൽ ധാരാളം ആളുകൾ ഇൽമു തജ്വീദിൽ ആഴത്തിൽ അറിവുള്ള ആളുകളുടെ തന്നെ ധാരാളം ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഓരോ ആയത്തുകളിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക. എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എന്ന ആ ശൈലി ആദ്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ നിയമങ്ങൾ ആവർത്തിച്ച് പല ക്ലാസുകളിൽ പല സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ആ മേഖലയിലുള്ള നമ്മുടെ അവ്യക്തത മാറുകയും ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനത് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കാതെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങളും അതിലെ സാങ്കേതിക പദങ്ങളുമൊക്കെ മനസ്സിലാവുകയും ശരിയായ ഖുർആൻ പാരായണത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ വസവാഉൻ, സവാ അവാവ് നീട്ടാനുണ്ട്. അതിനുശേഷം ഹംസ വന്നു. സ്വാഭാവികമായും അവിടെ ഒരു മദ് ആവശ്യമാണ്. ആ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷമുള്ള അലിഫും ദീർഘത്തിന് വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള അലിഫും അതിനുശേഷം വന്ന ഹംസും ഒരേ കലിമത്തിൽ ഒരേ വാക്കിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ മദ് മുത്തസിൽ എന്ന് പറയാറുള്ളത്. അവിടെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. വസവാഉൻ എന്ന് ദീർഘിപ്പിച്ചോദാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സവാഉൻ, സവാഉൻ അവിടെ അവസാനത്തിലെ ഉൻ എന്നത് വ്യക്തമായി തന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ആ തൻവീനിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ഐനാണ്. ഐനിന് മുമ്പ് തൻവീൻ വന്നാൽ വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നതാണ് നിയമം. ഇൽഹാറ് എന്ന് അതിന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുക്കൂനുള്ള നൂന് ആണ് അടുത്ത വാക്കിലുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം അന്ദർതഹും. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ആണ് പാരായണം ചെയ്യേണ്ടത്. അന്ദർതഹും അന്ദർതഹും കൂടെ ഓതാൻ ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സിൽ പറയാനെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നാണ് തോന്നുന്നത്. അന്ദർതഹും അംലം തുന്ദിർഹും. അന്ദർതഹും എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള അതേ നിയമം തന്നെയാണ് അംലം തുന്ദിർഹും തുന്ദിർഹും എന്ന് പറയുന്നിടത്തും നമ്മൾ പാലിക്കേണ്ടത്. ആ രണ്ട് സുക്കൂനുള്ള നൂനുകളെയും അവ്യക്തമാക്കി ഓതുന്നതോടൊപ്പം മണിച്ചുകൊണ്ട് ഓതണം. ഇഹ്ഫാ എന്നാണ് ഈ നിയമത്തെ സാധാരണ പറയാറുള്ളത്. പിന്നെ ഇവിടുത്തെ റായിനെ ഒന്ന് ശ്രദ്ധിക്കണം. റാ സുക്കൂനുള്ള ഒരു റാ ആണ്. ഇവിടെ ഋ എന്നല്ല ഉച്ചാരണം, ഋ എന്നാണ് ഉച്ചാരണം. ര ഋ അതാണ് ഇവിടുത്തെ ഉച്ചാരണം. റാ ഋ എന്നല്ല. രണ്ടു സന്ദർഭങ്ങളിൽ റായിനെ തർക്കീക്ക് ആക്കി ഉച്ചരിക്കും, അഥവാ രാ പോലെ ഉച്ചരിക്കും. അതിൽ ഒന്ന് റായിന് കെസ്ർ നൽകപ്പെടുന്ന സന്ദർഭം. രി റി എന്ന ഉച്ചാരണം ഇല്ല, രി ആണ്. മറ്റത് രണ്ടാമത്തേത് ഇവിടെ ഉള്ളതുപോലെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, റായിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണ്. അപ്പോ അംലം തുന്ദിർഹും ലാ യുഅ്മിനൂൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആയത്തിലേക്ക് കടന്നാൽ ആദ്യം ഇന്നമാ സുക്കൂനുള്ള നൂന് മണിച്ചുകൊണ്ട് ഓതണം എന്നത് ഖുർആൻ പാരായണ നിയമത്തിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. ഇന്നമാ എന്ന് മണിച്ചുകൊണ്ട് തന്നെ ഓതുക. തുന്ദിറു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുന്ദിറു ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. എന്നാൽ നേരത്തെ പറഞ്ഞിടത്ത് റായിനെ ര് എന്ന് ഉച്ചരിക്കണമെന്നാണ്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ തുന്ദിർ എന്ന് പറഞ്ഞിടത്തും ഇവിടെ തുന്ദിറു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ടാകും. അവിടെ റായിന് സുക്കൂനും അതിനു മുമ്പുള്ളതിന് കസറുമാണ്. ഇവിടെ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിലും റായിന് സുക്കൂനല്ല, അതുകൊണ്ട് തന്നെ ര് എന്ന ഉച്ചാരണത്തിൻ്റെ ആവശ്യമില്ല. ഇന്നമാ തുന്ദിറു മനിത്തബഅദ്-ദിക്ര അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഫബശ്ശിർഹു ഫബശ്ശിർഹു അവിടെയും തുന്ദിറുഹും എന്ന് പറഞ്ഞതുപോലെയുള്ള ഉച്ചാരണമാണ് റായിന് നൽകേണ്ടത്. റായിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കസ്ർ. ബിമഗ്ഫിറതി വഅജ്രിൻ കരീം ബിമഗ്ഫിറതി വ ആ തിൻ എന്ന തൻവീന് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ച് ഓതേണ്ടതാണ്. ഇദ്ഗാമു ബിഉന്ന എന്നാണ് പറയുക. അപ്പോ ഫബശ്ശിർഹു ബിമഗ്ഫിറതി വ അങ്ങനെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. വ അജിരിൻ കരീം വ അജിരിൻ കരീം രണ്ട് റാഅകൾക്കും കസ്റായതുകൊണ്ട് തന്നെ റി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അജിരിൻ എന്നതിലെ തൻവീനിനെ അജിരിൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് ആ തൻവീനിനെ തൊട്ടടുത്ത് ശേഷമുള്ള കാഫ് ആയതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത്. വാജിരിങ് കരീം. മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇന്ന നഹ്നു നുഹ്യിൽ മൗത ഇന്ന എന്നുള്ളത് മണിച്ചോദനം. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. സാധാരണത്തേതുപോലെ നമ്മൾ പാരായണം ചെയ്തു പോയാൽ മതി. അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജുകൾ ശ്രദ്ധിക്കുക എന്നു മാത്രം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിം മുബീൻ. ഇവിടെ കുല്ല ഷൈഇൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ വ്യക്തമാക്കി തന്നെ പാരായണം ചെയ്യണം. അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മൾ ആ പാരായണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൻ്റെ ആശയം എന്താണ്? നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകളും അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വസവാഉൻ. സവാഉൻ എന്ന് പറഞ്ഞാൽ സമമാകുന്നു. മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കപ്പെട്ടു. അവരുടെ പ്രത്യേകത, അവർക്ക് മുമ്പ് പ്രവാചകൻ കടന്നു വന്നത് ഒരു 600 മുമ്പ് ഈസാ അലൈഹിസ്സലാമാണ്. ഒരു ഫത്റയുടെ കാലമാണ്, ഒരു വലിയ ഇടവേള വഹയിന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ, അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു, അവരുടെ കടുത്തുകളിൽ ചെങ്ങലക്കെട്ടുകളുണ്ട്, അവർക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ മുന്നിൽ മറയുണ്ട്, അവരുടെ പിന്നിൽ മറയുണ്ട് എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അഥവാ അവർക്ക് ഹിദായത്ത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെ സംബന്ധിച്ചു തന്നെയാണ് ഈ ആയത്തുകളിലും അല്ലാഹു സൂചിപ്പിക്കുന്നത്. വസവാഉൻ, സമമാകുന്നു. അലൈഹിം, അവരുടെ മേൽ. അൻദർതഹും, അൻദറ താക്കീതു ചെയ്തു. അൻദർത, നീ താക്കീതു ചെയ്തു. ഹും, അവരെ. അൻദർതഹും, നീ അവരെ താക്കീതു ചെയ്താലോ. അം ലം തുൻദിർഹും, നീ അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ അവരുടെ മേൽ സമമാണ്. രണ്ടും സമമാണ്. അൻദർതഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ. അതാണ് ആദ്യം അൻദർതഹും എന്നതിന് മുമ്പൊരു ആ കൊടുത്തിട്ടുള്ളത്. നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ. അം ലം തുൻദിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലോ. രണ്ടും സമമാകുന്നു. ലാ യുഅ്മിനൂൻ. യുഅ്മിനൂൻ എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമുള്ളതാണ്. ഈമാൻ, അതാണ് ആമന യുഅ്മിനു. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. പ്രവാചകരെ, നിങ്ങൾ അവരോട് ദഅവത്ത് നടത്തിയാലും അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല. ഇതാണ് ഖുർആൻ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് ഇന്നമാ തുൻദിറു. ഇന്നമാ, തീർച്ചയായും കാര്യം. തുൻദിറു, അന്തറ യുൻദിറു എന്ന വാക്ക് നമ്മൾ പഠിച്ചു. തുൻദിറു, താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. മൻ, ചിലരെയാകുന്നു. ഇത്തബ, അവർ പിൻപറ്റി. അദ്ദിക്റ, ആ ഉത്ബോധനത്തെ. ആ ഉത്ബോധനത്തെ പിൻപറ്റിയവരെയാണ് താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മുന്നറിയിപ്പ് നൽകേണ്ടത്. വഹഷിയ, അവർ ഭയപ്പെടുകയും ചെയ്തു. അർറഹ്മാൻ, പരമകാരുണ്യകനെ. ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട്. അദൃശ്യമായ നിലക്ക് പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ ഉത്ബോധനത്തെ പിൻപറ്റുകയും ചെയ്തവരെ മാത്രമാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. അവർക്കാണ് ഈ താക്കീതു മുന്നറിയിപ്പ് ഉപകാരപ്പെടുക. ഫബശ്ശീരുഹു, ബശ്ശറ യുബശ്ശീറു തബ്ശീർ, സന്തോഷ വാർത്ത അറിയിക്കുക. അന്തറ യുന്ദിറു ഇന്ദാർ, മുന്നറിയിപ്പ് നൽകുക. അത് നരകം കൊണ്ട് താക്കീതു ചെയ്യലാണ്. ബശ്ശറ യുബശ്ശീറു തബ്ശീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക, അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കലാണ്. ഫബശ്ശീരുഹു, അവന് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ട്. വഅജ്രിൻ, പ്രതിഫലം കൊണ്ടും കരീം, ഉദാരമായ അള്ളാഹുവിൻ്റെ വിശാലമായ പ്രതിഫലം കൊണ്ടും പാപമോചനം കൊണ്ടും അവന് നീ സന്തോഷവാർത്ത അറിയിക്കുക. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. വസവാ ഉൻ അലൈഹിം, അവരുടെ മേൽ സമമാകുന്നു. അഅൻദർതഹും, നീ അവരെ താക്കീതു ചെയ്താലോ. അംലം തുൻദീരുഹും, അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ. രണ്ടും സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു, തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകേണ്ടത്, നീ താക്കീതു ചെയ്യേണ്ടത് മൻ, ചിലരെയാകുന്നു. ഇത്തബഅദ്-ദിക്ര, ഉത്ബോധനത്തെ പിൻപറ്റിയവരെ. വഹശിയർ റഹ്മാന, പരമകാരുണ്യകനെ ഭയപ്പെടുകയും ചെയ്തവനെ. ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട്. അള്ളാഹു എന്നെ കാണുന്നില്ലെങ്കിലും, അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ആ ചിന്താഗതിയുള്ളവനാണ്, അവനെയാണ് നീ താക്കീതു ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിരുഹു, അവനെ നീ സന്തോഷവാർത്ത അറിയിക്കണം. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും. വഅജ്രിൻ കരീം, ഉദാരമായ വിശാലമായ പ്രതിഫലം കൊണ്ടും. ഈ രണ്ടായത്തുകളിൽ പറയുന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച്, മക്കയിലെ അവിശ്വാസികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. പ്രവാചകൻ അവർക്ക് താക്കീതു നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതായത്, ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹിദായത്തിനെ അള്ളാഹു തടഞ്ഞു വെക്കുകയല്ല, മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധിക്കാരം, തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്ധമായ സമീപനം, വിശുദ്ധ ഖുർആനിന് കാതുകൊടുക്കാതെ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ, ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ മനോഭാവം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ സമാനമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഫിറഔൻ. ഫിറഔൻ എന്താണ് പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ്. ഞാൻ തന്നെ അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ധിക്കാര മനോഭാവത്തിന് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഖാറൂനിനെ സംബന്ധിച്ച് തൻ്റെ കയ്യിൽ പണമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിം മിൻ ഇൻദി, എന്റെ സമ്പത്തിൽ എനിക്ക് ആരോടും ഒരു കടപ്പാടും ബാധ്യതയുമില്ല, ഇത് ഞാൻ എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമ്പാദിച്ചതാണ് എന്ന് അഹങ്കാരം പറഞ്ഞ ഖാറൂനിന് എന്താണ് സംഭവിച്ചത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി പ്രളയം തുടങ്ങി മകനെ വിളിച്ചു, മോനെ നീ കപ്പലിൽ കയറ്, ഇർക്കബ് മഅന, ഞങ്ങളുടെ കൂടെ നീ കപ്പലിലേക്ക് കയറ്. മകൻ പറഞ്ഞ ധിക്കാരത്തിന്റെ സ്വരം എന്തായിരുന്നു? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ വലിയ മലയിൽ അഭയം പ്രാപിച്ചുകൊള്ളാം എന്ന് ധിക്കാര മനോഭാവത്തോടുകൂടി സംസാരിച്ച നൂഹ് നബിയുടെ മകന് സംഭവിച്ച പര്യവസാനം എങ്ങനെയുള്ളതായിരുന്നു? ഇവിടെ ആരൊക്കെയാണോ പ്രവാചകന്മാരുടെ വിളികൾക്ക് കാതുകൊടുക്കാതെ, വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്, അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെക്കുന്നു, അള്ളാഹു അവരുടെ കണ്ണുകൾക്കൊരു മൂടിയിടുന്നു, അള്ളാഹു അവരുടെ കാതുകൾ മൂടിവെക്കുന്നു, പിന്നെ അവരുടെ കണ്ണിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ കാതുകളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാനുള്ള ശബ്ദം എത്തുകയില്ല. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്തു അൽ ബഖറയിലെ രണ്ടാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് മുനാഫിഖുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവിടെ സൂചിപ്പിച്ച വാചകങ്ങൾ, അല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, ഇതേ ആശയമാണ്. അല്ലദീന കഫറു, അവിശ്വാസികൾ, സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും, നീ അവരെ താക്കീതു ചെയ്താലും ഇല്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഖുർആൻ പല സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കാഴ്ച നൽകിയത്, അള്ളാഹു കേൾവി നൽകിയത്, അള്ളാഹു ബുദ്ധിശക്തി നൽകിയത് സത്യത്തെ കണ്ടെത്താനാണ്, ഹിദായത്തിനെ അന്വേഷിക്കാനാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ അങ്ങനെ അതിനൊന്നും കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് ലഹും ഖുലൂബിയ ലാ യഫ്ഖഹൂ നബിഹ, അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, അവർക്ക് കേൾവിശക്തിയുണ്ട് അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, അവർക്ക് കാഴ്ചശക്തിയുണ്ട് അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. ഉലായിക്കല്ല ബൽഹും അവൽ, അവർ കാലികളെപ്പോലെയാണ്, അവർ അതിനേക്കാൾ അതപ്പതിച്ചവരാണ്, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹങ്ങൾ ചോദിച്ചറിയാൻ സംസാരശേഷി, കേട്ടു മനസ്സിലാക്കാൻ കേൾവിശക്തി, കണ്ടറിയാൻ കാഴ്ചശക്തി, ചിന്തിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യും. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ കേൾവിശക്തി, നിങ്ങളുടെ കാഴ്ചശക്തി, നിങ്ങളുടെ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ അന്ധമായി മതത്തെ എതിർക്കുന്നവർ, അന്ധമായി അള്ളാഹുവോട് ധിക്കാരം പറയുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് സത്യത്തിലെത്തിപ്പെടാനുള്ള വഴികളെ അള്ളാഹു അടച്ചുകളയും. ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിഷാവ, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെക്കും, അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു മൂടിവെക്കും, അവരുടെ കേൾവിശക്തിക്ക് അള്ളാഹു സീല് വെക്കും, അവരുടെ കണ്ണുകൾക്ക് മുകളിൽ അള്ളാഹു ഒരു മൂടിയിടും, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിലെ 96-97 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഇന്നല്ലദീന ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായവർ, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ, അവർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയാലും ശരി, വിശ്വസിക്കാതിരിക്കാൻ അവർ ന്യായങ്ങൾ പറയും. പ്രവാചകനോട് ചോദിച്ചിരുന്നു, എന്താണ് പ്രവാചകരെ മുഹമ്മദെ, നീയൊന്ന് ആകാശത്തേക്ക് കയറിപ്പോകാത്തത്, ഞങ്ങൾക്കൊരു പുസ്തകം കൊണ്ടുവന്ന് തരൂ. ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ഹിദായത്തിൽ നിന്ന് തെന്നിമാറി നിൽക്കാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളാണ് അവർ. വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ച വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വല ഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബലതക, പ്രവാചകരെ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും നീ കൊണ്ടുവന്നു കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. നമ്മൾ വിനയമുള്ളവരാവുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബിനെ ഭയന്ന് ജീവിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കും. റബ്ബിൻ്റെ ഹിദായത്തിനോട്, സത്യത്തോട്, വിശുദ്ധ ഖുർആനിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ധിക്കാരപരമായ സമീപനങ്ങൾ തൻ്റെ ഐഹിക ലാഭത്തിനു വേണ്ടി, ദേഹേച്ഛയ്ക്കു വേണ്ടി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ അതിന് ഖേദിക്കേണ്ടി വരുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം. അടുത്ത ആയത്തിൽ ആർക്കാണ് ഇവിടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടാത്ത, എത്ര താക്കീതു ചെയ്താലും വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആർക്കാണ് മുന്നറിയിപ്പ് പ്രയോജനപ്പെടുക, ആർക്കാണ് ഇൻദാർ ഉപകാരപ്പെടുക, അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇന്നമാ തുൻസിറു മനിത്തബഅ ദിക്ർ, ഉത്ബോധനത്തെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് പ്രവാചകരെ നിങ്ങൾ താക്കീതു ചെയ്യേണ്ടത്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവരെ, രണ്ട് ഗുണങ്ങളാണ് ഇവിടെ അള്ളാഹു പഠിപ്പിച്ചത്. ഒന്ന്, ഉത്ബോധനത്തെ പിൻപറ്റുക. രണ്ടാമത്തേത്, റബ്ബിനെ പേടിച്ചു ജീവിക്കുക. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ഇവിടെ ഉത്ബോധനത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് സഅദി തൻ്റെ തഫ്സീറിൽ, മനിത്തബഅ ദിക്റ, ഉത്ബോധനത്തെ, ദിക്റിനെ പിൻപറ്റുന്നവർ, അദ്ദിക്റു വഹുവൽ ഖുർആനുൽ അസീം, ദിക്ർ എന്നാൽ അത് മഹത്തായ ഖുർആനാകുന്നു, അഥവാ ഖുർആനിന് കാതുകൊടുക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കൊരു വില കൽപ്പിക്കുക, റബ്ബിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ കഴിയും. രണ്ടാമത്തേതോ, റബ്ബിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരാൾ എനിക്ക് മുകളിലുണ്ട്, അവൻ്റെ തൃപ്തി നേടിയെടുക്കേണ്ടതുണ്ട്, അവൻ എന്നെ കാണുന്നു എന്ന ചിന്തയുള്ള ആളുകൾക്ക് ഹിദായത്തിലെത്തിപ്പെടാൻ സാധിക്കുമെന്നാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഈ ഇതേ ആശയം ആവർത്തിച്ച് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരെയാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. സൂറ അൽ ഫാത്തിറിലെ ആയത്താണത്. സൂറത്തു ആബസയിലെ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ആ ആയത്ത് അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള ചരിത്രമറിയാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തുള്ള ആഗമനം ഇഷ്ടപ്പെട്ടില്ല. അവിടെ അല്ലാഹു ആർക്കാണ് പ്രവാചകരെ നിങ്ങളുടെ സംസാരവും ദഅവത്തുമൊക്കെ ഉപകാരപ്പെടുക? പ്രവാചകൻ അള്ളാഹുവോടെ പ്രവാചകനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം, വഹുവ യഖ്ഷ, അവൻ ഭയപ്പെടുന്നു, റബ്ബിനെ ഭയപ്പെടുന്നവനാണ്. ഇൻദാർ ഉപയോഗപ്പെടുക, തബ്ശീർ ഉപകാരപ്പെടുക എന്ന് ധാരാളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിം വഅജ്രിൻ കരീം, അവർക്കാകുന്നു അങ്ങനെ ഖുർആനിനെ പിൻപറ്റി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് പാപമോചനമുള്ളത്, അള്ളാഹുവിന്റെ ഉദാരമായ പ്രതിഫലവുമുള്ളത്. അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇന്നാ തീർച്ചയായും നാം ആകുന്നു, നുഹ്യി ഹയാത്താക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ, അൽ മൗത മൗത്തായവരെ മരിച്ചവരെ, വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, മാ ഖദ്ദമു അവർ ചെയ്തു വച്ചതിനെ, വ ആസാറഹും അതിൻ്റെ പ്രതിഫലനങ്ങളെയും, വകുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഫി ഇമാമിം മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്ന് പരലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, മരിച്ചുപോയവരെ അള്ളാഹു ജീവിപ്പിക്കും. ആ ദിവസത്തേക്ക് വേണ്ടി വനക്തുവു നാം രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു അഥവാ മനുഷ്യന്റെ അമലുകൾ, മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാ അമലുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്, മനുഷ്യന്റെ ഇടതു വലതു ഭാഗങ്ങളിൽ എഴുതാൻ തയ്യാറായിരിക്കുന്ന ആളുകളുണ്ട്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവർ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും, ഓരോ മനുഷ്യരുടെയും വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും അവർ രേഖപ്പെടുത്തുന്നു, വ ആസാറഹും അതിൻ്റെ പ്രതിഫലനങ്ങളും. അതായത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകത്ത് നിലനിൽക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ പോലും പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾ ഒരു പള്ളി കയറ്റിയാൽ, ഒരാളെ ഹിദായത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, ഷെയ്ഖ് സഅദി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ദഅവാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമൊക്കെ എടുത്തു വിശദീകരിക്കുന്നുണ്ട്. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് മാതൃക കാണിച്ചാൽ, ഫലഹു അജുറുഹ കാനലഹു അജുറുഹ, അവൻക്കതിൻ്റെ പ്രതിഫലമുണ്ട്. വ അജുറു മൻ അമില ബിഹ, ആ നന്മ സമൂഹത്തിൽ എത്ര കാലം ആവർത്തിക്കപ്പെടുന്നുവോ, എത്ര നൂറ്റാണ്ടുകൾ ആ നന്മ ആളുകൾ ആ മാതൃക അനുസരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഫി ഇമാമിം മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ ഇമാമും മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ഹിദായത്ത് ലഭിക്കാൻ പ്രാർത്ഥനാ മനസ്സോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിന്റെ ഹൃദയം, സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone
0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബഖറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: Peace Radio. Tune to reality.
1: പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ വിശുദ്ധ ഖുർആനിലെ അൽ മുത്തഫിഫീൻ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയും

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت

ثمود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة

പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിനു ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്.

0: മുഅ്മിനീൻ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജ് 25-37 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ലി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. 10 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ഓരോന്നും ആദ്യത്തിൽ വരുന്നത് ഏതാണെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ആയത്ത് മുഴുവനായി പാരായണം ചെയ്യാം, ശേഷം നമുക്ക് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: أعوذ بالله من الشيطان الرجيم
2: ليس البر أن تولوا وجوهكم قبل المشرق والمغرب

دينه فيمت وهو كافر فأولئك حبطت أعمالهم.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളുടെ പാരായണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: സൂറത്ത് മുജാദില 8-ാമത്തെ ആയത്തിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുശുക്കൂർ നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 8-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതുപോലെ തന്നെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
1: ألم تر إلى الذين ഇവിടെ ألم تر നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സാക്കിനാമീമിനു ശേഷം ത വന്നാൽ ഇസ്ഹാർ ഷഫവി. അതുപോലെ തന്നെ ടറ നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് പലപ്പോഴും ജീവിത നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അലം തറ അന്നല്ലാഹ അല്ലെങ്കിൽ അലം തറയിലല്ലദീന തറ തറ എന്നാണ് പറയുക. ടെറ ഇനെ കനപ്പിക്കണം ടറ. അലം തറ ഇലല്ലദീന ഇലല്ലദീന നുഹു അനിൻ നജ്വ നുഹു അനിൻ നജ്വ. നൂന് ശബ്ദുണ്ട്, മണിക്കണം. അനിൻ നജ്വ അനിൻ നജ്വ. ഇവിടെ നൂന് ശബ്ദ് മണിച്ചു കൊണ്ടോതണം. അതുപോലെ തന്നെ ജീവനെ കലക്കല ചെയ്യണം. അനിൻ നജ്വ സുമ്മ സുമ്മയല്ല സുമ്മ. മീമിന് ശബ്ദ് മണിക്ക സുമ്മ സുമ്മ. യഊദൂന ലിമാ നുഹു അൻഹു ലിമാ നുഹു അൻഹു. വഖഫ് ചെയ്യുമ്പോൾ അൻഹിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടി ഓതുമ്പോഴോ ലിമാ നുഹു അൻഹു വയതനാജൗന അൻഹു വയതനാജൗന. ഇവിടെ മദ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അൻഹു വയതനാജൗന എന്നല്ല അൻഹു വയതനാജൗന. വയതനാജൗന ബിൽ ഇസ്മി ബിൽ ഇസ്മി. ഇസ്മല്ല ഇസ്മ്. ഇസ്മും ഇസ്മും അർത്ഥമാറ്റമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണം. ഇസ്മ എന്നാൽ പേര്, നമുക്കെല്ലാം അറിയാം. ഇസ്മ എന്നാൽ പാപം. അതുകൊണ്ട് ബിൽ ഇസ്മി സ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ. അത് അക്ഷരം മാറിയാൽ അത് അർത്ഥം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിൽ ഇസ്മി വൽ ഉദുവാൻ. വൽ ഉദുവാനല്ല വൽ ഐന്. വൽ ഉദുവാൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയിന് വൽ ഉദുവാനി വമഅസിയതി റസൂൽ വമഅസിയതി വമഅസിയതി റസൂൽ. അയിന് അതുപോലെ സ്വാദ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. വമഅസിയതി റസൂൽ. വഇദ ജഊക وإذا جاءوك مد متصلാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ജ ജഊക. ഇവിടെ മദ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം.
2: وإذا جاءوك حيوك.
1: ഇനി ഹയ്യൗക. ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹ ഹയ്യൗക ഹയ്യൗക എന്നല്ല ഹ ഹയ്യൗക.
2: ബിമാലം യുഹയ്യിക ബിഹില്ല ബിമാലം യുഹയ്യിക യുഹയ്യിക.
1: യാഇന് ശദ്ദ്, അതും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പലപ്പോഴും എന്താ പറയുക, ഇയ്യാക ഇയ്യാക എന്ന രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക, അങ്ങനെയല്ല ഇയ്യാക. അപ്പോൾ യാഇന് ശദ്ദ് വന്നാൽ പിന്നെ നാവ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് അണ്ണാക്കിൽ തട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതില്ല. ഇയ്യാക ഇയ്യാക അല്ല ഇയ്യാക. അതുപോലെയാണ് ഇവിടെയും
2: മാലം യുഹയ്യിക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ വയഖൂലൂന ഫീ അൻഫുസിഹിം വയഖൂലൂന ഫീ അ
1: മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം.
2: ഫീ അൻഫുസിഹിം അൻഫുസിഹിം
1: സാക്കിനായ നൂന് ശേഷം ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വരുമ്പോൾ ധാരാളം ആളുകൾ, അറിയുന്നവരിൽ പോലും, ഖുർആൻ അത്യാവശ്യമൊക്കെ ഓതാൻ അറിയുന്ന ആളുകളിൽ പോലും ഇഖ്ഫ ചെയ്യേണ്ട, അവ്യക്തമാക്കി ഓതേണ്ട ഗുന്ന, അത് ഇദ്ഗാമിലേക്ക് പോകുന്നൊരവസ്ഥ. എങ്ങനെ? അംഫു അംഫുസിഹിം. ഇതും കണ്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓതേണ്ടത് അൽഫുസിഹിം അൽഫുസിഹിം അംഫു അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക.
2: ويقولون في أنفسهم لولا يعذبنا الله
1: يعذب ألا يعذبنا الله يعذبنا الله بما نقول بما نقول
2: حسبهم جهنم حسبهم جهنم يصلونها حسبهم جهنم يصلونها يصلونها فبئس المصير فبئس فبئس لا فبئس فبئس المصير فبئس المصير
1: صاد സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ശ്രദ്ധിക്കണം, റാഇനെ തർഖീഖ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് മസീർ മസീറല്ല മസീർ എന്നാണ് ഓതേണ്ടത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ وَيَقُولُونَ فِي أَنفُسِهِمْ لَوْلَا يُعَذِّبُنَا اللَّهُ بِمَا نَقُولُ حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا فَبِئْسَ الْمَصِيرُ.
1: സൂറ മുജാദില എട്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ധാരാളമായിട്ട് കേൾക്കണം, പഠിക്കണം. ശുദ്ധ ഖുർആൻ നന്നായിട്ട് ഓതാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈർ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് സൂറ അൽ മഅരിജ്. പാരായണം നിർവഹിച്ചത് ഹാഫിദ് ജമാൽ അൽ സൈലി.
1: പീസ് റേഡിയോ പുലരിവെട്ടം, ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
3: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹം.
5: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد قرآنا كدلند أعوذ بالله من الشيطان

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും, കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ.

അവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻ ബഗി എന്ന് ആ അക്ഷരങ്ങളെ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും, യൻ ബഗി. പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി, യൻ എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോ ഉണ്ടോ, അങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത്? അൻതുതിരിക്കൽ ഖമറ അല്ല. ശ്രോതാക്കള് ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനഃപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശം സുയം ബഗീലഹ അൻതുസിരിഖൽ ഖമറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വകുല്ലും ഫീ ഫലകിൻ, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഫലകി യസ്ബഹൂൻ. രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى

അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും ഉണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ. ഖദ്ദർനാഹു, ഖദ്ദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. ഖദർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖദറിലുള്ള വിശ്വാസം. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് വിധിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പൊ ഖദ്ദറ കണക്കാക്കി, ഖദ്ദർനാ നാം കണക്കാക്കി, ഹു അതിന്, ചന്ദ്രനും ആ ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനി, ഉർജൂൻ ഈത്തപ്പനക്കുലയുടെ തണ്ട്. ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന, അതിനെ കോർത്തുവെക്കുന്ന തണ്ടുണ്ടല്ലോ, അത്. അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെ പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചുകൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി 14-ാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവ് പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോൾ 14-ാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന്, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറിൽ ലഹാ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കല കുലത്തണ്ട് പോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ.
അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ടതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലും ഉണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യനതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകളുണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ, കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ, ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ. എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. എം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുതിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫീ ഫലക്കിൻ, ഒരു ഭ്രമണപഥത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40-ാമത്തായത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസു, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞ ആയത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ടു വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലൈൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു 4 അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ ഖുർആനിൻ്റെ ക്യുഎച്ച്എൽഎസ് സെൻ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ അവരോർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലൈൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക്ക, പ്രാപിക്കുവാൻ.
അൽ ഖമറ ചന്ദ്രനെ, വലല്ലൈലു രാത്രിക്കും കഴിയുകയില്ല, സ്വാബിഖു രാത്രിയുമല്ല, സ്വാബിഖു മുൻകടക്കുന്നതല്ല, അന്നഹാരി പകലിനെ, വക്കുല്ലുൻ എല്ലാം, എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഫീ ഫലക്കിൻ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണ പദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365.5 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. നിങ്ങളൊന്നാലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്! അള്ളാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരുവിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തായത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിൻ്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിക്യത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ
മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയെണ്ണം, അത് ഏതൊക്കെ. ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്, അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ലാ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ടതെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂൻ, ഈ തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. ലശംസു എംബഗിലഹ, സൂര്യന് പറ്റുകയില്ല. അൻതുദരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ. വലല്ലേലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലകി യസ്ബഹൂൻ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം, അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം.

0: وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه وسلم.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവർക്ക് മാർഗദീപമായി അല്ലാഹു തആല ഇറക്കി തന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറെ സന്തോഷകരമായി പീസ് റേഡിയോ പരിചയപ്പെടുത്തുന്ന ഖുർആൻ പഠന സംവിധാനങ്ങളിൽ പുതിയതായ ടെലിക്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ, കൊച്ചു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സൂറത്തുന്നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള സൂറകളിൽ നിന്നായുള്ള മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
4: വാലൈക്കും സലാം.
3: ആ സൈവ എന്നല്ലേ മോള് പേര് പറഞ്ഞത്? എന്താണ് വിശേഷങ്ങൾ? മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷാർജയില. എവിടെയാ പഠിക്കുന്നത്?
4: ഇന്ത്യൻ
3: ഇന്റർനാഷണൽ സ്കൂളിലാണ് അല്ലേ?
4: ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ.
3: യാ, എത്രാം ക്ലാസ് പഠിക്കുന്നത്?
4: നാലാം ക്ലാസ്.
3: ആഹാ, പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ?
4: ടെലിക്യൂസ്.
3: ആ, ടെലിക്യൂസിന്റെ സിലബസ് അറിയോ? മൂന്ന് ചോദ്യങ്ങളാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ? മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തുടങ്ങിയാലോ? ഇത് ചോദ്യം ചോദിക്കുന്നത് നിനക്കറിയാലോ, ഓരോ ആയത്തുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ഉത്തരം പറയണം. ഓക്കെ,
4: ഞാൻ
3: ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാ? ഞാനൊരു ആയത്ത് ഓതുന്നു, ബാക്കി വരുന്ന ആയത്ത് രണ്ടായത്താണ് മോള് ജൈവ മോള് ഓതേണ്ടത്. ഓക്കെ.
4: أعوذ
3: بالله من الشيطان الرجيم وما أدراك ما العقبة
4: أعوذ بالله من الشيطان الرجيم وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة.
3: Very good. ما شاء الله. الله أكبر. ഉത്തരം ശരിയാണ്. മോൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടാവും നമുക്ക്?
4: രണ്ട്
3: ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ. പേടിയൊന്നുമില്ലല്ലോ.
4: ഇല്ല.
3: ആ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ? ചോദിക്കട്ടെ. ഞാൻ ഒരായത്ത് ഓതുന്നു, അതിന്റെ തൊട്ട് മുൻപേയുള്ള ആയത്ത് ഏതാന്ന് ഓതിയാൽ മതി മോള്. ഓക്കെ. قد افلح من زكاها
4: فالهمها فجورها وتقواها.
3: ما شاء الله. വെരി ഗുഡ്. രണ്ടാമത്തെ ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് ഉത്തരവും ദൈവമോളെ ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ. ഇനി എത്ര ചോദ്യമാണ് നമുക്കുള്ളത്?
4: ഒരു ചോദ്യം.
3: ഒരേ ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്. മോളെ ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടോ?

0: انا هبن
1: ما صدق.
0: سورة مسد. ما شاء الله ഉത്തരം ശരിയാണ്. മോൾ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വൈ ജസാക്കുമുള്ള. എന്തായിരുന്നാലും മോൾ ഇനിയും വിളിക്കണം. മോളുടെ മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഇനിയും വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങൾക്കുള്ള സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വന്ന കോൾ ഷാർജയിൽ നിന്നും ജൈവ മോളായിരുന്നു. മാഷാല്ലാ, ടെലിക്യൂസിൻ്റെ ഭാഗമായി നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കോളായിരുന്നു ജൈവയുടേത്. അവൾ സമ്മാനത്തിനർഹയായിട്ടുണ്ട്. മാഷാല്ലാ, അള്ളാഹു അക്ബർ. പ്രത്യേകം അഭിനന്ദിക്കുന്നു രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഒക്കെ. പ്രത്യേകം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് വിളിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നഫ്ല ഫാത്തിമ. മാഷാല്ലാ, എവിടുന്നാ മോള് വിളിക്കുന്നത്? ആഹാ, ഉമ്മുൽ കുവൈത്തിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കോളാണ്, മോളുടെ കോളാണല്ലോ. മാഷാല്ലാ, മോള് എവിടെയാണ് പഠിക്കുന്നത്? ഉമ്മുൽ കുവൈത്തിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടോ? ഓക്കെ, നമ്മൾ ചെറിയ സൂറത്തുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് നടത്തുന്നത്. അപ്പം ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലെ ചെറിയ ഒരു ചോദ്യം ആദ്യം തുടങ്ങട്ടെ. ഒരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, മോൾ അതിൻ്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ, മോൾ സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂന്നാം ക്ലാസ് പഠിക്കുന്നു അല്ലേ. ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അതിൻ്റെ ബാക്കി ചോദിക്കാം മോളെ. ഹലോ, കേൾക്കുന്നില്ലേ? അതിൻ്റെ ബാക്കി ചോദിക്കേ. കേൾക്കുന്നുണ്ട്? ഓതിക്കോളൂ. ഓക്കെ ഓക്കെ, ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലേ. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ. ഒന്നുകൂടി ചോദിക്കാം മോളെ കറക്റ്റ് ആയിട്ട്. ഫവൈലുല്ലിൽ
1: മുസല്ലീൻ
0: അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഓക്കെ, മാഷാല്ലാ, ഉഷാറായിട്ട് മോൾ ഓതുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ക്വിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇങ്ങനെയാണ്, ഇനി രണ്ട് ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ മോള്? എത്രയില്ല മദ്രസ ക്ലാസ്സിൽ? മൂന്നിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാനൊരു അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഭാഗങ്ങളിൽ നിന്നായിട്ട് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതുന്നു, മോൾ അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് സൂറത്തിലാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ മതി.

0: ഹലോ,
1: ആ
0: പറഞ്ഞോളൂ നഫ്ല, ആൻസർ പറഞ്ഞോളൂ. അല്ലോ, നമ്മുടെ ടൈം അത്രയൊക്കെ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന ചെറിയ സൂറത്ത് തന്നെ അല്ലേ? ആ, നമ്മൾ പോതിയ ആയത്തല്ലേ, വഹുസ്സില മാഫിസ് സുദൂർ. ഓക്കെ, ഇൻഷാല്ലാ മോള് ഇനിയും നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കുക. സൂറത്തുൽ അഅ്ല മുതൽ സൂറത്ത് നാസ് വരെ, എന്നിട്ട് വീണ്ടും ഇതുപോലെ വിളിക്കുക. നിന്റെ ഉമ്മുൽ ഖുവൈനിലുള്ള സ്കൂളിലും മദ്രസയിലും ഒക്കെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. ഏ, പക്ഷെ അതിന് സമയം കഴിഞ്ഞു മോളെ, ആൻസർ പറയേണ്ട സമയം ഒരുപാട് സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് മോൾ ഒന്നുകൂടെ ഒക്കെ പ്രാക്ടീസ്. ഉത്തരം കറക്റ്റായി, ഇപ്പൊ ലാസ്റ്റ് ആയി, പക്ഷെ സമയം കഴിഞ്ഞു. മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്കുക. ഓക്കെ. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പോൾ വിളിച്ചിരുന്നത് നഫ്ല ഫാത്തിമ എന്ന കുട്ടിയായിരുന്നു, ഉമ്മുൽ ഖുവൈനിൽ നിന്നാണ്. മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയാവുകയും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആൻസർ പറയുന്നതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
1: നുസ ഫാത്തിമ നജീബ്.
0: നുസമോൾ എവിടെ നിന്നാണ്? ഷാർജയിൽ നിന്ന്. മാഷാല്ലാ. എവിടെയാണ് ഇപ്പോ സ്കൂൾ പഠിക്കുന്നത്? എവിടെയാ? മാഷാല്ലാ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സിൽ.
0: അൽഹംദുലില്ലാ. നമ്മുടെ പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിയോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ നമ്മുടെ ഈ ടെലിക്വിസിന്റെ മെത്തേഡ് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെ അല്ലേ. മോൾ എത്രാം ക്ലാസ്സിലാ മദ്രസയിലൊക്കെ
1: പഠിക്കുന്നത്?
0: നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം അല്ലേ. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. തുടങ്ങാലോ. ഞാനൊരു ആയത്ത് ഓതാം, മോള് എന്നിട്ട് അതിന് ശേഷം അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. ഓക്കെ. നമ്മള്
1: ശ്രദ്ധിക്കുന്നില്ലേ.
0: الذي يؤتي ماله يتزكى

0: ابتغاء وجه ربي الأعلى ولا سوف يرضى.
1: മാഷാല്ലാ മാഷാല്ലാ, മോള് കുറെ സൂറത്തുകൾ ഹിഫ്ദ് ഉണ്ടോ? മോൾക്ക് എത്ര ജുസ് ഉണ്ട്? ഏഴ് ജുസ് ഉണ്ടോ? മാഷാല്ലാ. എവിടെ നിന്നാണ് പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന് തന്നെയാണോ?
0: അല്ല, പള്ളിയിൽ നിന്ന്.
1: അൽഹംദുലില്ലാ. ഇനിയും പഠിക്കണം കേട്ടോ.
0: ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഒരു സൂറത്തിലെ ഒരു ആയത്ത് ഓതാം. മോളത് ഏത് സൂറത്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണം, എങ്കിലാണ് കറക്റ്റായി നിനക്കത് ആൻസർ പറയാൻ കഴിയൂ. അപ്പം ഉസ മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ولا تحاضون على طعام المسكين. ഇത് ഏത് സൂറയിൽ നിന്ന്? മാഷാല്ലാ മാഷാല്ലാ, ഇന്നത്തെ മോളുടെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ പീസ് റേഡിയോ നൽകുന്ന പ്രത്യേകമായ സമ്മാനമുണ്ടായിരിക്കും. ഇൻഷാല്ലാ. സമ്മാനം ഇഷ്ടല്ലേ? സമ്മാനം മേടിക്കണ്ടേ? അതിനുവേണ്ടി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാല്ലാ. പേടിയില്ലല്ലോ? ആ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരായത്ത് ഓതുന്നു, അതിൻ്റെ മുൻപ് ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് മോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് പറയണം. ഓക്കെ.

0: ബിൽമർഹമ
1: ഒന്നും കൂടി പറയാമോ?
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. നുസഹമോള്, ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപുള്ള ആയത്തായിരുന്നു ഓതേണ്ടത്.

0: الصوب المرحمة. ഓക്കേ, നമ്മൾ ഉത്തരം പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് പെട്ടെന്ന് പറയേണ്ടതാണ്. അവസാനിപ്പിച്ചോ? കിട്ടുന്നില്ലേ? ആ, എന്നാ പറഞ്ഞോളൂ. ശരിയാണോ? ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മുടെ നുസമോളെ കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാല്ലാ. ഇന്നത്തെ ഒരു സമ്മാനത്തിനർഹയായ നമ്മുടെ നുസഹമോള് ഷാർജയിൽ നിന്നാണ്. മാഷാല്ല, ഏഴോളം ജുസുകൾ ഹിഫുദുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും മോള് പഠിക്കുക, ഖുറാനൊക്കെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ടെലിഗീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവരോടും വിളിക്കാൻ പറയാം. മോൾക്ക് സന്തോഷമായില്ലേ? പീസ് റേഡിയോ ഇഷ്ടമാണോ? മാഷാല്ല. ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? ലൈഫോ? അതിലെന്താ കേൾക്കുക? നമ്മള് പൂമരത്തണല് കേൾക്കുന്നില്ലേ? കേൾക്കണം. എല്ലാ ഞായറാഴ്ചകളിലുമുള്ള പൂമരത്തണല് കേൾക്കാറില്ലേ? ഓക്കേ, ഇൻഷാല്ലാ. ശുക്ര, ഇൻഷാല്ലാ വിളിക്കണം കേട്ടോ. ഓക്കേ, ഇനിയും നമ്മുടെ വീട്ടിലൊക്കെ പറയണം. അതുപോലെ തന്നെ ഉസ്താദിനോട് സമ്മാനം കിട്ടിയ വിവരങ്ങൾ പറയണം. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. ശുക്ര. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നുസ ഫാത്തിമയാണ്. നുസ മോൾ, മാഷാല്ലാ, ഏഴ് ജുസുകളോളം ഹിഫുദുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ഇന്ന് വിളിച്ച കോളുകളിൽ നിന്ന് രണ്ട് പേർ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിലുമുള്ള ടെലിക്വിസിൽ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുക, ടെലിക്വിസിലേക്ക് വിളിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم
2: ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولأبين

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് സുഹ്റുഫ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫ് 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറക്.
2: أعوذ بالله من الشيطان الرجيم
3: فإذا نفخ في الصور نفخة

Yes.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ പഠിക്കുന്ന ഭാഗം സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
4: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ مِن قَبْلِ أَن يَتَمَاسَّ فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
3: വല്ലദീന യുദാഹിറൂന, വല്ലദീന പറയണത്തിൽ വല്ലസീന എന്നോ വല്ലദീന എന്നോ ഓതിപ്പോകരുത്. വല്ലദീന ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം ഒരു നേരിയ തോതിൽ പുറത്തേക്ക് വരണം. അതിൻ്റെ നാവിൻ്റെ അറ്റം വല്ലദീന വല്ലദീന യുദാഹിറൂന. ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യുദാഹിറൂന എന്നോ യുദാഹിറൂന എന്ന അല്ല, യുദാദ് ഹെവി ലെറ്ററാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യുദാഹിറൂന മിന്നിസഇഹിം, സാക്കിനായ നൂന് ശേഷം നൂന്, ഇത് ഗംഭീറുന്ന മിന്നിസഇഹിം, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ നിസഇഹിം മദ് മുത്തസിലാണ്. മദ്യനക്ഷരമായ അലിഫിനു ശേഷം ഹംസ അതേ പദത്തില് നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മിന്നിസഇഹിം ശേഷം സുമ്മയഊദൂന, സുമ്മ ആയി പോലെ ഒരിക്കലും അർത്ഥമാറ്റം സംഭവിക്കും. വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സുമ്മ അല്ല സുമ്മ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ ദാലിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട്, അതാണ് ഫ. സുമ്മ യഊദൂന, യഊദൂനല്ല യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു, ഫതഹ്രീറു ഫതഹ്രീറു അല്ല ഫതഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. റഖബതിൻ മിൻ തൻവീനു ശേഷം മീം, ഇത് ഗാം ബിഗുന്ന റഖബതിൻ, റഖബതിമ്മി മിൻ ഖബ്ലി നൂനിന് ശേഷം, സാക്കിനായ നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം സ്വരഭാരത്തിൽ കൂടെ ആയിരിക്കണം. മിൻ ഖബലി, ഖബലി ഐ യതമസ സാകിന നൂനു ശേഷം ഇത് ഗംബിഗുന്ന ഐ യതമസ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ഐ യതമസ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നീട്ടരുത്, രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ذَلِكُمْ تُوعَظُونَ ذَلِكُمْ ذَلِكُمْ ذَلِكُمْ تُوعَظُونَ تُوعَظُونَ ذَادِنْ دُوْشَرْنَمْ نَيْرَتَّ بَرْنِدْ بُولَ شَدِّكَ تُوعَظُونَ بِهِ وَقَفْ شَيْمْ بُولَ بِهِ هَاِنَ سُكُونَ يَرِكَنَمْ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ وَاللَّهُ بِمَا تَعْمَلُونَ تَعْمَلُونَ خَبِيرٌ خَبِيرٌ لَا خَبِيرٌ رَائِنَ تَرْقِيقِ جَيْرَمْ أَدْتَ آيَتِ نَلَامَتَ آيَتِ فَمَنْ لَمْ يَجِدْ فَصِيَامُ فَمَنْ لَمْ سَاكِنَا نُونَ الشَّشَمُ لَا مَعْنَ إِذْ غَمْ بِلَا غُنَّ إِذْ غَمْ بِلَا غُنَّ نُونَ إِنْدَ شَبْدًا كَلْكَادَ فَمَنْ لَمْ فَمَنْ لَمْ إِنْغِنَا إِرِكَنَمْ لَمْ يَجِدْ ലം യജിദ്, നമ്മൾ സൂറത്തുൽ ഇഖ്ലാസൊക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലം യലിദ് വലം യൂലദ്. അവിടെ പലപ്പോഴും പല ആളുകളും ലം യലിദ് വലം മ്യൂ ഉണ്ട, ഈ ഒരു ശബ്ദമായിരിക്കും മിയ മ്യൂ എന്ന ശബ്ദം, അത് ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം ലം യലിദ് എന്ന രൂപത്തിൽ. ഫെമൽ ലം യജിദ്, ഫെമൽ ലം യജിദ് ജീമിന് കെസറാണ്, പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. യജീദ് ഫസിയാമു, ഫസിയാമു സീനല്ല സ്വാദ്, ഫസിയാമു ഷഹ്റൈനി, ഷഹ് ഹാഇനെ കലക്കല ചെയ്യാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഷഹ്റൈനി മുതതബിഈനി, മുതതബിഈനി മിൻ ഖബ്ലി, സാകിന നൂനു ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. മിൻ ഖബ്ലി അയ് യതമസ, ഇവിടെയും മദ് മുത്തസിൽ, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഫമൻ ലം യസ്തതിഉ, ഫമൻ ല ഇദ്ഗാം ബില ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ലം യസ്തതിഉ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ധാരാളം ആളുകളിൽ പലപ്പോഴും അബദ്ധമായിട്ട് വരുന്നൊരു പ്രയോഗമാണത്. യസ്തതിഉ അല്ല, ഒന്നാമത്തെ ത ലൈറ്റ് ലെറ്ററാണ്, അഥവാ കനപ്പിക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത, കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് രണ്ടും ഒരുപോലെയാവരുത്, തീർത്തും വ്യത്യസ്തമാണ്. ലം യസ്തതിഉ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണത് കൃത്യമായ മഹ്റജിൽ നിന്നും അതിൻ്റെ സിഫത്തുകളൊക്കെ ഉള്ളതാവുകയുള്ളൂ. ഫമൻ ലം യസ്തതിഉ വഇത് ഫഇത്ആമു, ഫഇത്ആമു സിത്തീന മിസ്കീന, ذلك لتؤمنوا ذلك الا ذلك എന്ന അഥവാ ذال ഉള്ള ആ ഒരു വേർഡുകൾ പലപ്പോഴും അല്ലദീന എന്നുള്ളതും ذلك ഇദൻ ഔദു ഇവിടേക്ക് പലപ്പോഴും ധാരാളം ആളുകൾ ഔസു എന്നോ അല്ലെങ്കിൽ ഔദു അല്ലെങ്കിൽ ذالിന്റെ ഉച്ചാരണം തീർത്തും ഒരു അബദ്ധമുള്ളതായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ذالിന്റെ മഖ്റജ് അതുപോലെ തന്നെ സിഫത്തുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് അത്. ذلك لتؤمنوا بالله ورسوله وتلك حدود الله وتلك حدود حائطണ്ടയുടെ മധ്യഭാഗം ഹുദൂദ് അല്ല ഹുദൂദ് الله وللكافرين عذاب اليم وللكافرين عذاب عذاب الله അസാബ് അല്ല അദാ. ദാലുച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അദാബുൻ, അദാബുൻ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇവിടെയും അദാബുൻ അലീം തൻവീന് ശേഷം അല്ലെങ്കിൽ സാകിന നൂനു ശേഷം ഹംസ വരുമ്പോഴും പലപ്പോഴും ധാരാളം ആളുകൾ അവിടെ ഹംസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും അദാബുൻ അലീം അല്ലെങ്കിൽ അസാബുൻ അലീം ഇങ്ങനെ. ഏതുപോലെ പിന്നെ കുഫുവൻ നഹദ്, ധാരാളം ആളുകൾ എങ്ങനെയാണ് പറയാം കുഫുവൻ നഹദ്, കുഫുവൻ അഹദ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അദാബുൻ അലീം ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇറദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.
4: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم.
3: സൂറ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് കേട്ടത്. ഭംഗിയായിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.

ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ നേടിയ കുഞ്ഞിളം ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാവോ. ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. സൂറത്തുൻ നംലിലെ 45 മുതൽ സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സഊദ് അഷ്ഷുറൈം.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ ഉപ്പേരിക്കരിയും.

0: അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിൽ എണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ പ്രമുഖ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നും ഏതാനും ചില വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും സൂറത്ത് യൂസുഫ് 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വിശദീകരണവുമാണ്.
1: بسم الله الرحمن الرحيم سورة يوسف وجنم 1 ألف لام را ألف لام را تلك أوا أدوا إوا آيات آياتുകളാണ് അൽകിതാബി വേദഗ്രന്ഥത്തിന്റെ അൽമുബീൻ സ്പഷ്ടമായ അല്ലെങ്കിൽ വ്യക്തമായ

0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റോ. ഇവ സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ ആയത്തു അഥവാ വചനങ്ങളാകുന്നു.
1: വചനം രണ്ട്. ഇന്ന അൻസൽനാഹു. നിശ്ചയമായും നാം അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനൻ, ഒരു പാരായണ ഗ്രന്ഥമായി. അറബിയൻ, അറബിയിലുള്ളതായ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി അഥവാ നിങ്ങളായേക്കാം. തഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന അഥവാ നിങ്ങൾ ചിന്തിക്കുക.

0: നിശ്ചയമായും നാം ഇതിനെ ഒരു അറബി ഭാഷയിലുള്ള ഖുർആനായി അഥവാ പാരായണ ഗ്രന്ഥമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുവാൻ വേണ്ടി.
1: പ്രാരംഭത്തിലെ കേവലാക്ഷരങ്ങളെപ്പറ്റി സൂറത്ത് അൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും വിവരിച്ചത് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനും ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങളിലേക്കുമുള്ള റസൂലും തന്നെ. അതേസമയം അവിടുന്ന് ജനിച്ചു വളർന്നതും പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരുന്നതുമെല്ലാം അറബികളിലാണല്ലോ. അറബി ഭാഷയാകട്ടെ അക്കാലത്തെ ലോകഭാഷകളിൽ വെച്ച് എല്ലാ നിലക്കും മുൻപന്തിയിൽ നിൽക്കുന്നതുമായിരുന്നു. പ്രവാചകന്റെ ഭാഷയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വേദഗ്രന്ഥം അവതരിക്കുന്നത് അപ്രായോഗികവുമാണല്ലോ. അങ്ങനെ ഖുർആൻ അറബി ഭാഷയിലായി തീർന്നു. അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. സാരം, ഒരു റസൂലിനെയും തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഭാഷയിലായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണത്. അദ്ധ്യായം 14 വചനം 4. കുറിപ്പ്: ഖുർആൻ അറബി ഭാഷയിലുള്ളതാണെന്നിരിക്കെ അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാമോ എന്നും മറ്റുമുള്ള വിവരങ്ങൾ മുഖവുരയിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി ഒന്നും സ്പർശിക്കുന്നില്ല. പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നുമുള്ള രണ്ടർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുള്ള വാക്കാണ് ഖുർആൻ. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടേണ്ടതുമായതുകൊണ്ട് വിശുദ്ധ ഖുർആന് ആ പേർ തികച്ചും അനുയോജ്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പേരെന്ന നിലക്ക് പറയുമ്പോൾ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറയുന്നു. അവശ്യം ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി വിവരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവയെന്നും നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള മുഖവുരയ്ക്ക് ശേഷം അടുത്ത വചനം മുതൽ സൂറത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: വചനം 3. നഹനു, നാം, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിക്കുന്നു, അലൈക, നിനക്ക്, അഹ്സന, ഏറ്റവും നല്ലതിനെ, അൽ ഖസസി, കഥാവിവരണത്തിലെ, ബിമാ ഔഹൈന, നാം വഹി നൽകിയതുമൂലം, ഇലൈക, നിന്നിലേക്ക്, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, വൈങ്കുന്ത, നിശ്ചയമായും നീയായിരുന്നു, മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ്, ലമിന, പെട്ടവൻ തന്നെ, അൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ അഥവാ അറിയാത്തവരിൽ.

0: ഒരു കഥാവിവരണം നാം നിനക്ക് വിവരിച്ചു തരുകയാണ്. ഈ ഖുർആനെ നാം നിനക്ക് വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നത് മൂലം. നിശ്ചയമായും ഇതിനു മുമ്പ് നീ ഇതിനെപ്പറ്റി അറിയാത്ത അശ്രദ്ധന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു.
1: ഏറ്റവും നല്ലൊരു കഥനം അഹ്സനുൽ ഖസസ് എന്ന് ഈ കഥയെ വിശേഷിപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ പ്രാരംഭത്തിൽ നാം ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. കുറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് വല്ല കഥാവിവരണവും കേട്ടാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായെന്നും ആ അവസരത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്നും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ഖുർആനാകുന്ന ദിവ്യ സന്ദേശങ്ങളിൽ നൽകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സൂറത്ത് എന്നും ഇതിലെ ഉള്ളടക്കമായ ചരിത്രകഥയെപ്പറ്റി മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമായിരുന്നില്ലെന്നും പറഞ്ഞതിൽ നിന്ന് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ജനതയ്ക്കും അറിഞ്ഞുകൂടാത്ത ഒരു മുൻകാല ചരിത്രം അവിടുന്ന് വിവരിക്കുകയും മുൻ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതിനോട് അത് യോജിച്ചു വരികയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ ലഭിച്ചതായിരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ. ഈ ആമുഖത്തോടുകൂടി അള്ളാഹു കഥാവിവരണം ആരംഭിക്കുന്നു.
2: വചനം 4. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം, യൂസുഫു യൂസുഫ് ലി അബീഹി, തൻ്റെ പിതാവിനോട്, യാ അബതി, എന്റെ പിതാവേ, ഇന്നി റഅയ്തു, നിശ്ചയമായും ഞാൻ സ്വപ്നം കണ്ടു, അഹദ അശറ, 11, കൗകബൻ, നക്ഷത്രത്തെ, വശംസ, സൂര്യനെയും, വൽ ഖമറ, ചന്ദ്രനെയും, റഅയ്തുഹും, അവരെ ഞാൻ കണ്ടു, ലീ, എനിക്ക്, സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട്.
3: إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين.
0: യൂസുഫ് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു, അതായത് എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി അവരെ ഞാൻ കണ്ടു.
1: റആ എന്ന ക്രിയാരൂപത്തിന് കണ്ടുവെന്നാണ് പൊതുവിൽ അർത്ഥം. എന്നാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് റുഇയ എന്നും ബുദ്ധി കൊണ്ടുള്ള കാഴ്ചക്ക് അഥവാ അഭിപ്രായത്തിന് റഈ എന്നും സ്വപ്നക്കാഴ്ചക്ക് റുഇയ എന്നും സന്ദർഭോചിതം അതിന് അർത്ഥമാറ്റം വരുന്നതാണ്. ഇവിടെ സ്വപ്നക്കാഴ്ചയാണ് ഉദ്ദേശ്യം. യൂസുഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ, അഥവാ ഇബ്രാഹീമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകൻ യൂസഫ്. സ്വപ്നത്തിൽ കണ്ട 11 നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 11 സഹോദരന്മാരെയും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പൊരുൾ. ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കേവലം ഒരു ബാലൻ മാത്രമായിരുന്നുവെന്ന് വഴിയെ മനസ്സിലാക്കാവുന്നതാകുന്നു. ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി തലകുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലും ഒക്കെ അക്കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉപചാരങ്ങൾക്കും സുജൂദ് എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉപചാര കൃത്യങ്ങൾ പ്രസ്തുത ഗ്രഹങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. അതായിരിക്കാം അവരെ സുജൂദ് ചെയ്യുന്നവരായി കണ്ടുവെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പ്രിയപുത്രന്റെ സ്വപ്നവാർത്ത കേട്ടപ്പോൾ അത് സഹോദരന്മാരെ അറിയിക്കുന്നത് നന്നല്ലെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി.
4: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്ത് യൂസുഫിലെ 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും. അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം. നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ചതിന്റെ ശബ്ദാവിഷ്കാരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തഫ്സീർ സഅദിയിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 105 അധ്യായം സൂറത്തുൽ ഫീൽ എന്ന അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമ്മളതിൻ്റെ പാരായണം, മധുരതരമായ രീതിയിലുള്ള അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിൻ്റെ റബ്ബ്, നിൻ്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, അലം യജ്അൽ, അവൻ ആക്കിയില്ലേ, കൈദഹും, അവരുടെ തന്ത്രം, ഉപായം, ഫീ തദ്ലീൽ, പിഴവിൽ, പാഴിൽ അഥവാ നഷ്ടത്തിൽ അല്ലെങ്കിൽ വഴികേടിൽ, വ അർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു, തൊയറൻ, ഒരു തരം പക്ഷികളെ, അബാബീൽ, കൂട്ടം കൂട്ടമായി, തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട്, ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്, മിൻ സിജ്ജീൽ, സിജ്ജീലിൽ അഥവാ ഇഷ്ടികക്കല്ലിൽ, ചൂളക്കല്ലിൽ, കളിമണ്ണുകല്ലിൽ പെട്ട, ഫജഅലഹും, അങ്ങനെ അവൻ അവരെ ആക്കി, ക അസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ, മക്കൂൽ, തിന്നപ്പെട്ട, ഭക്ഷിക്കപ്പെട്ട. 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ നാം ശ്രദ്ധിച്ചത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
2: ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്തെന്ന് നീ കണ്ടില്ലേ?
1: അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
2: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ?
1: വഅർസല അലൈഹിം തൈറൻ അബാബീൽ.
2: കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ, അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
0: ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ സൂറത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം, എന്താണ് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാന്യ പണ്ഡിതനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു ആനക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യവും നീ കണ്ടില്ലേ? അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തോട് കുതന്ത്രം കാണിക്കുകയും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും അത് തകർക്കാൻ ആനകളെ കൂടെ കൂട്ടി യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും അറബികൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി അവർ വന്നു. മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ അറബികൾ അവരെ പ്രതിരോധിച്ചില്ല. അവരെ ഭയന്ന് മക്കാർ സ്ഥലം വിട്ടു. എന്നാൽ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ വഹിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു അയച്ചു. ഈ കല്ലുകൾ കൊണ്ട് പക്ഷികൾ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. അവർ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അവരുടെ ദ്രോഹങ്ങളെ അല്ലാഹു അവസാനിപ്പിക്കുകയും കുതന്ത്രങ്ങളെ അവരിലേക്കു തന്നെ തിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഏറെ പ്രസിദ്ധവും പരിചിതവുമാണ്. ഈ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതിനാൽ തന്നെ ഈ സംഭവം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അമാനുഷികമായ സംഭവങ്ങളിൽ ഒന്നുമാകുന്നു. നന്ദിയും സ്തുതിയും അല്ലാഹുവിന് തന്നെ.
0: സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ തോതിലുള്ള വിശദീകരണവും ഈ തഫ്സീറു സഅദിയിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത അതിൻ്റെ മലയാള വിവർത്തനവുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തിൽ കേൾക്കാം. അടുത്ത സൂറത്തിനെ പരിചയപ്പെടുന്ന ആ എപ്പിസോഡ് കൃത്യമായും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഓരോ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

كل ممزق ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد

0: أَفَرَأَيْتُمْ كُلَّ مُمَزَّقٍ يُنَبِّئُكُمْ إِذَا مُزِّقْتُمْ كُلَّ مُمَزَّقٍ إِنَّكُمْ لَفِي خَلْقٍ جَدِيدٍ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ ആറാം ഭാഗം കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അറിവ് അന്വേഷിക്കുവാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച്, സിഫാത്തുൽ ഹുറൂഫിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ

0: സവിശേഷണങ്ങൾ. അതിൽ വിപരീതമുള്ള സിഫത്തുകളിലെ അവസാനത്തെ ഇനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അഥവാ അൽ ഇസ്മാത്തു വൽ ഇദ്ലാഖ്. ഇദ്ലാഖും ഇസ്മാത്തും, ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കാനും അത് അമലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ ഉദ്ദേശം, ഇപ്പോഴത്തെ ജീവിത നിയമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിയമങ്ങൾ പഠിക്കുക എന്നതല്ല, മറിച്ച് ആ നിയമപ്രകാരം നമ്മുടെ പാരായണം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നാം പരിശീലിക്കുന്നുവെങ്കിൽ തജ്വീദ് നിയമങ്ങളോട് കൂടി തന്നെയാണ് നാം ഖുർആൻ പാരായണം പരിശീലിക്കേണ്ടത് എന്നർത്ഥം. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമതുൽ ജസരിയയിൽ പറയുന്നു, ഇമാം ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞാൽ തജ്വീദ് വിഷയത്തിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്, ആ വിഷയത്തിൽ ഇമാമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, വഫിർറമിൻ ലുബ്ബിൽ ഹുറൂഫിൽ മുദ്ലഖ, മുദ്ലഖ് ആയ അതായത് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫർറമിൻ ലുബ്ബ്, ഫ, റ, മീം, നൂൻ, ല, ബ എന്നീ ആറ് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇദ്ലാഖ്. ഫ, റ, മീം, നൂൻ, ലാം, ബ ഈ അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിപരീതമുള്ള സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇന്ന സിഫത്തിന് ഇന്ന അക്ഷരങ്ങളാണെന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന മുഴുവൻ അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഫ, റോ, മീം, നൂൻ, ല, ബ, ഫർ, റമിൻ, ലുബ്ബി എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് എങ്കിൽ അവശേഷിക്കുന്ന ആറല്ലാത്ത ഈ ആറല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇസ്മാത്ത്, എന്താണ് ഇദ്ലാഖ്, ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം, അതുപോലെ തന്നെ സാങ്കേതികപരമായി തജ്വീദിലുള്ള അർത്ഥം എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ദൽഖ് എന്നതിൽ നിന്നുണ്ടായത്, ദൽഖ്, ദൽഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ് എന്നാണ് അർത്ഥം, അറ്റം. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുകൂടി അർത്ഥമുണ്ട്, ഫസാഹത്ത്, വ്യക്തമായിക്കൊണ്ട്. അതുപോലെ തന്നെ അതായത് ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുറഅത്ത് വ സുഹൂല ലബ്ത്തിൽ ഹർഫി ലി ഖുറൂജിഹി മിൻ ത്വറഫിൽ ലിസാനി വശഫത്തൈൻ, എളുപ്പത്തിൽ അതുപോലെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനും അത് പുറത്ത് അക്ഷരങ്ങളെ നാവിൽ നിന്നും പുറത്ത് കൊണ്ടുവരുവാനും അത് പുറപ്പെടുന്നതും പുറത്ത് പിന്നെ ആ അക്ഷരം കേൾക്കുന്നതുമെല്ലാം എളുപ്പത്തിലാണ് എന്നുള്ളതാണ്. അതായത് ചുണ്ടിൽ നിന്നും നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ ഫർറമിൻ ലുബ്ബി എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫ, ഫ, അതുപോലെ തന്നെ ബ, മീം എന്നീ അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുള്ള അക്ഷരങ്ങളാണ്. നൂന്, ലാം, റോ ഈ അക്ഷരങ്ങളാണ് ത്വറഫുൽ ലിസാൻ, നാവിൻ്റെ അറ്റത്ത് നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഫ, ബ, മീം അത് ഷഫത്തിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ നൂൻ, ലാം, റോ ഈ മൂന്നക്ഷരങ്ങൾ ത്വറഫുൽ ലിസാൻ, നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് അറ്റത്തു നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ദൽഖ് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ്, അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ നാവിൻ്റെയും ദൽഖുൽ ലിസാനി വ ഷഫത്തി വ ഷഫ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും അതിൻ്റെ അഗ്രഭാഗത്തു നിന്നും ഉച്ചരിക്കുന്ന, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നർത്ഥം, എളുപ്പം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും അഗ്രഭാഗത്തുനിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ലാഖ് എന്ന് പറഞ്ഞു? അത് ഉച്ചരിക്കാൻ എളുപ്പമാണ്, അത് പെട്ടെന്ന് തന്നെ ഉച്ചരിക്കാൻ കഴിയും. ഇതിൽ മൂന്നക്ഷരങ്ങൾ തറഫുൽ ലിസാനെന്നും മൂന്നക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഇദ്ലാഖ് എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. പൊതുവെ ശക്തി കുറഞ്ഞ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ വിശേഷണത്തിൽ പെടുന്നത്. ഇനി ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഇസ്മാത്തിനെക്കുറിച്ച് പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ ചുണ്ടിൻ്റെ അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഫ, ബ, മീം, അതിൻ്റെ കൂടെ തന്നെ വാവ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വാവും ചുണ്ടിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങളിൽ വാവിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അതിന് പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്, അത് ചുണ്ടിൻ്റെ അറ്റത്തുനിന്നും അതിൻ്റെ അഗ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമല്ല, അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ചുണ്ടിൽ നിന്ന് വായിൽ നിന്നും അല്പം ഗ്യാപ്പ് വരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ചിലർ അതും ഇതിൽ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഇസ്മാത്ത് എന്താണ്? ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇതിന് നേരെ വിപരീതമാണ്. ഇസ്മാത്ത് ഭാഷാർത്ഥം മൻ, തടയുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഇപ്പോൾ നേരത്തെ ചുണ്ടിൽ നിന്നും നാവിൻ്റെ അഗ്രഭാഗത്തുനിന്നും ചുണ്ടിൻ്റെ അഗ്രഭാഗത്തുനിന്നും ഉച്ചരിക്കുമ്പോൾ അക്ഷരം ഉച്ചരിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. നേരെ വിപരീതമാണ് ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ. ഈ പറഞ്ഞ ഫർ റമിൻ ലുബി, ഫ, റ, മീ, നൂൻ, ല, ബ, ഈ അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ, അത് എന്തുകൊണ്ട് അങ്ങനെ ആയി? അത് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത്. എന്നാൽ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയി? അത് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് തജ്വീദിൻ്റെ ഭാഗമല്ല എന്നുള്ള ഇതൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്, സ്വർഫിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തജ്വീദ് പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതിയാണ്. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സിഫാത്തുൽ ഹുറൂഫ് മഖാരിൽ ഹുറൂഫിനെ പോലെ തന്നെ 17 എണ്ണമുണ്ട് എന്ന് എണ്ണത്തിന് വേണ്ടി ഇതിൽ കൂട്ടിയതാണ് എന്നും, അതല്ല, അത് സിഫത്ത് തന്നെയാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും നമ്മൾ സിഫത്ത് ആണ് എന്ന നിലക്കാണ് ഇവിടെ അത് പഠിക്കുന്നത്. ഏതായിരുന്നാലും വിപരീതമുള്ള സിഫത്തുകൾ ഈ 10 എണ്ണം നമ്മൾ പറഞ്ഞു. ഹംസ്, അതുപോലെ ഷിദ്ദത്ത്, റഹാവത്ത്, ഇൻഫിത്താഹ്, അതുപോലെ തന്നെ ഇത്തുബാഖ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിഫത്തുകൾ ഓരോന്നും കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വിപരീതമില്ലാത്ത സിഫത്തുകൾ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സിഫത്തുകളായ കൽക്കലത്ത് പോലെയുള്ളതൊക്കെ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ഖുർആൻ പാരായണം കുറ്റമറ്റതാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിന്റെ 6ാം ഭാഗമാണ് കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുല്ല സമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകെത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
7: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
5: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖുസുസ്, നീ കഥനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്. റുയ്യാക, നിന്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്. ഫയകീദൂ, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും. ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും. ഇന്ന ശൈത്വാന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവുൻ, ശത്രുവാകുന്നു. മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ.

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം. യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും. റബ്ബുക, നിന്റെ റബ്ബ്. വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും.

0: ഊബ യഅഖൂബിന്റെ, കമാ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ, അല അബവൈക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ, മിൻ ഖബുലു മുമ്പ്, ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ, വ ഇസ്ഹാഖ ഇസ്ഹാഖിന്റെയും, ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ്, അലീമുൻ സർവജ്ഞനാണ്, ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته على

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിന് അവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്ന വാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്ത പുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നതിൻ്റെ സൽഫലങ്ങൾ, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
2: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്ന് പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ. അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ. അർദ്ദൻ, വല്ല ഭൂമിയിലും. യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം, ഖൗമൻ, ഒരു ജനം, സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിംബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

حيث لا يحتسب، ومن يتوكل على الله فهو حسبه إن

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين.
2: شد قرآن لي 36 അധ്യായം സൂറ യാസീനിലെ 23 മുതൽ 27 ഉൾപ്പെടെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച 3 പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥയാണ് 13 ആയത്ത് മുതൽ ഇതുവരെയുള്ള ആയത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും പറയുന്നതിന് മുമ്പായി പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. അതിൽ 23 ആയത്തൊന്ന് നോക്കൂ. അഅത്തഖിദു മിൻ ദൂനിഹി എന്ന് ഓതുക ശരിയായ പാരായണമല്ല. അഅത്തഖിദു മിൻ ദൂനിഹി എന്നതാണ് അവിടുത്തെ പാരായണം. മിൻ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. കാരണം അതിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ദാലാണ്. എന്നാൽ അതേസമയം ആലിഹത്തൻ എന്നു പറയുന്നതിലെ തൻവീനിനെ ആലിഹത്തൻ എന്നു തന്നെ വ്യക്തമാക്കി ഉച്ചരിക്കണം. കാരണം അതിന് ശേഷമുള്ളത് ഹംസാണ്. അത് കഴിഞ്ഞ് ഇൻ യുരീദിനി റഹ്മാനു എന്ന പാരായണം ശരിയായ രീതിയല്ല. മറിച്ച് ഈയുരീദിനി റഹ്മാനു എന്നതാണ് അവിടുത്തെ പാരായണ രീതി. ബിദുറിൻ എന്ന് വ്യക്തമാക്കി ഓതുകയല്ല വേണ്ടത്. മറിച്ച് ആ തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് എന്നാൽ മാണിക്കാതെ ബിദുറില്ല തുഅനി അന്നി ഷഫാഅതുഹും ഷൈആ ആ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത്. ഷൈഅൻ എന്ന് പറയുന്നിടത്തും ഒരു തൻവീനുണ്ട്. ആ തൻവീനിനെ അതിനുശേഷം വന്നിട്ടുള്ളത് വാവായതുകൊണ്ട് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് അന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. ശൈഔം വലായും ഖിദൂൻ അത് കഴിഞ്ഞ അടുത്ത ആയത്തിലും ഇതുപോലെ തൻവീൻ വന്നിട്ടുണ്ട്. ഇന്നി എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള നൂന് മണിച്ചോദനം ഇന്നി, അത് ശ്രദ്ധിക്കുക. ഇതല്ലഫി, ഇതൻ ലഫി അല്ല, ഇതല്ലഫി ളലാലിൻ മുബീൻ, ളലാലിൻ മുബീൻ അല്ല, ളലാലിൻ മുബീൻ. ഇന്നി എന്ന് പറയുന്നിടത്ത് മണിക്കണം, അവിടെ മദ്ദുണ്ട്, ഇന്നീ എന്ന് നീട്ടിയോ, അതല്ലെങ്കിൽ സാധാരണത്ത ഒരു പാരായണം പോലെ ഒരു തൊബീഇയായ മദ്ദോടുകൂടി അത്ര അധികം നീട്ടാതെയോ ഓതാവുന്നതാണ്. മദ്ദ് മുൻഫസിലാണ്. ബിറബ്ബിക്കും ഫസ്മഊൻ, ബിറബ്ബിക്കും ഫസ്മഊൻ. അവിടെ ബിറബ്ബിക്കും എന്ന് പറയുന്നിടത്ത് നൂന് ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഓതണം. ശേഷം ഫാ ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അതിനൊരു അവ്യക്തത വരാൻ രണ്ട് ചുണ്ടുകൾ പൂട്ടി ഉച്ചരിക്കുമ്പോഴാണ്, പരസ്പരം ബന്ധിപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് മീം ഉണ്ടാകുന്നത്. ബിറബ്ബിക്കും ഫസ്മഊൻ, അവിടെ ആ മീം ഫായിൽ ലയിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യമാണ് ഈ അഞ്ച് ആയത്തുകളിലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ. അതോടൊപ്പം കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്നും പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ നല്ല ഒരു ഖാരിഇന്റെ പാരായണം ശ്രദ്ധിച്ച് പരമാവധി നമ്മുടെ ഖുർആൻ ഒത്ത് നന്നാക്കണമെന്നും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് അത്തഹിദു മിൻ ദൂനിഹി, ഇത്തഹദ സ്വീകരിച്ചു ഉണ്ടാക്കി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആദ്യത്തെ അ എന്നത് ചോദ്യവാക്കാണ്, ഒരു യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം വരുന്ന ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത്തഹിദു. ഞാൻ സ്വീകരിക്കുകയോ മിൻ ദൂനിഹി അവനെ കൂടാതെ, അഥവാ ആ നാട്ടിലേക്ക് ഒരു ജനതയെ നിയോഗിച്ചു, ആ ജനതയിലേക്ക് മൂന്ന് പ്രവാചകന്മാരെ നിയോഗിച്ചു, ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് സംസാരിച്ചു, ആ സമൂഹം പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളി. ആ സന്ദർഭത്തിൽ ഒരാൾ വന്ന്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല, അവർ പ്രതിഫലം പറ്റാത്തവരല്ലേ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമാണുള്ളത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അടുത്ത അദ്ദേഹം പറയുന്ന വാചകമാണ്, ആ മൂന്ന് പ്രവാചകന്മാരിൽ വിശ്വസിച്ച നല്ലവനായ ആ വ്യക്തി പറയുന്ന വാചകമാണ് അത്തഹിദു. ഞാൻ സ്വീകരിക്കുകയോ മിന്ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ, ഇലാഹ് എന്നതിൻ്റെ ബഹുവചനമാണ് ആലിഹ, ആരാധ്യന്മാർ. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, ഇൻ യുരിദ്, ഇൻ യുരിദ് അറാദ യുരീദു മുറാദ് ഇറാദത്ത്, അറാദ യുരീദു ഇറാദത്ത് മുറാദ്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് മുറാദ് എന്ന വാക്ക്, ഉദ്ദേശം. യുരീദു അള്ളാഹു ഉദ്ദേശിച്ചു, ഇൻ യുരീദ് അവൻ ഉദ്ദേശിച്ചാൽ, നീ എനിക്ക്, ആരുദ്ദേശിച്ചാൽ, അർ റഹ്മാൻ പരമകാരുണികൻ എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിദുരിൻ ഒരു ദുർ ഒരു ബുദ്ധിമുട്ട്, ലാ തുഗനി പ്രയോജനപ്പെടുകയില്ല, അന്നി എനിക്ക്, ഷഫാഅത്തുഹും അവരുടെ ശുപാർശ, ഷഫാഅ ശുപാർശ പ്രയോജനപ്പെടുകയില്ല, ഷൈഅൻ ഒന്നും തന്നെ, അവരുടെ ശുപാർശ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, വലാ യുങ്ഖിദൂൻ അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല, അൻഖദ യുങ്ഖിദു രക്ഷപ്പെടുത്തുക. അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുകയോ അവനെ അള്ളാഹുവിനെ കൂടാതെയുള്ള ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ എന്താണ് അങ്ങനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം? റബ്ബിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? പരമകാരുണ്യകൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ അവരുടെ ശുപാർശകളൊന്നും ഒരു പ്രയോജനവും ചെയ്യുകയില്ല, അവർക്കെന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അള്ളാഹു എനിക്ക് ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കാനും ആർക്കും കഴിയില്ല. പിന്നെന്തിനെ ഞാൻ റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നത്? അങ്ങനെ ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഇന്നീ, 24-ാമത്തെ ആയത്ത് നോക്കൂ, ഇന്നീ തീർച്ചയായും ഞാൻ, ഇതൻ അപ്പോൾ, ലഫി ളലാലിൻ, വഴികേടിൽ തന്നെയാണ്. മുബീൻ, വ്യക്തമായ. ഇന്നീ ഇതൽ ലഫി ളലാലിൻ മുബീൻ, തീർച്ചയായും ഞാൻ അപ്പോൾ വ്യക്തമായ വഴികേടിലായിത്തീരും. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും ആരാധ്യന്മാരായി സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വ്യക്തമായ വഴികേടിലായി. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, സ്വാഹിബു യാസീൻ, യാസീനിലെ വ്യക്തി എന്ന് മുഫസ്സിറുകൾ, ചരിത്രകാരന്മാർ ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് എടുത്തു പറയാറുള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുവഹിദായ, അള്ളാഹുവിൻ്റെ മതത്തിൽ നിലനിൽക്കാൻ ശ്രമിച്ച വ്യക്തി തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇന്നീ, തീർച്ചയായും ഞാൻ, ഇന്ന പ്ലസ് അന, ഇന്നയും അനയും കൂടി ചേർന്നതാണ്. ഇന്നീ, തീർച്ചയായും ഞാൻ, ആമൻതു, ഞാൻ വിശ്വസിച്ചു, ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ, ഫസ്മഊൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കിൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോളിൻ, നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. കയില, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് നേരത്തെ 25-ാമത്തെ ആയത്ത് ഫസ്മഊൻ വരെയുള്ളത് ഐഹിക ജീവിതത്തിൽ സ്വാഹിബു യാസീൻ അഥവാ ആ ഗ്രാമത്തിലെ പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുസ്ലിമായിത്തീർന്ന വ്യക്തി ഐഹിക ജീവിതത്തിൽ തൻ്റെ ജനതയോട് സംസാരിക്കുന്ന വാചകങ്ങളാണ്. ഇനി 24-ാമത്തെ ആയത്ത് നോക്കൂ. കയില, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് മരണശേഷമുള്ള, അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഉദുഖൽ, നീ പ്രവേശിക്കുക, അൽ ജന്നത, സ്വർഗത്തിലേക്ക്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത, ആയിരുന്നുവെങ്കിൽ, ഖൗമീ, എൻ്റെ സമൂഹം, യഅലമൂൻ, അറിയുന്നവർ, യാ ലൈത, ലൈത എന്നുള്ളത് ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വാക്കാണ്. ഇങ്ങനെ ആയിത്തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനല്ല ലൈത്ത ഉപയോഗിക്കുക, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു രൂപമാണ് ലൈത്ത. യാ ലൈത്ത കൗമീ അലമൂൻ, എൻ്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അറിയുമോ? അറിയില്ല, കാരണം മരണശേഷമാണ് അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുന്നത്. എനിക്ക് ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചതിനാൽ ലഭിച്ച സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗപ്രവേശനം സാധ്യമായതിനെ സംബന്ധിച്ച് അവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി 27-ാമത്തെ ആയത്ത് നോക്കൂ. എന്തുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്? ബിമാ ഓഫറ ലി, ഓഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു, മഗ്ഫിറത്ത്, ലീ എന്നോട്, എൻ്റെ റബ്ബി, എൻ്റെ റബ്ബ്. അപ്പം എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതിനാൽ, ബിമാ ഓഫറ, പൊറുത്തു തന്നതുകൊണ്ട്, ലീ എനിക്ക്, റബ്ബി എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ട്, വജഅലനി, അവൻ എന്നെ ആക്കിയതുകൊണ്ടും, മിനൽ മുക്രമീൻ, ആദരിക്കപ്പെട്ടവരിൽ, എൻ്റെ റബ്ബ് എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടും, എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ടും ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതെൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. വാക്കുകളുടെ അർത്ഥം നമ്മുടെ ഓർമ്മയിൽ ഒരു തവണ പറഞ്ഞതുകൊണ്ട് നിന്നുകൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിശദാംശം, ചെറിയൊരു വിശദീകരണം പറയുന്നു. ആ സന്ദർഭത്തിൽ ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം പറയാം, അതൊന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്ത് യാസീനിൻ്റെ തുടക്കം നമ്മൾ കേട്ടിരുന്നു, ഓർക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സ്ഥാപിക്കുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഈ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നിങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനതയുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിത സമൂഹത്തിൻ്റെ ഉദാഹരണം വിശദീകരിച്ചു. അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം അവരിൽ പല ആളുകളുടെയും കഴുത്തുകളിൽ അല്ലാഹു ചങ്ങല സ്ഥാപിച്ചിരിക്കുന്നു. തല ഉയർത്തി സത്യം കാണാൻ, തല താഴ്ത്തി സത്യം കാണാനുള്ള കഴിവ് അവർക്കില്ലാത്ത വിധം അവർ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് 13-ാമത്തെ ആയത്ത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാശ്വാസം എന്നോണം, പ്രവാചകരെ നിങ്ങൾ മാത്രമല്ല കളവാക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളെ മാത്രമല്ല ജനങ്ങൾ പരിഹസിച്ചു തള്ളിയിട്ടുള്ളത്, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പ്രവാചകനെയും പ്രബോധക സമൂഹത്തെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണം ഇവിടെ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? ആ വ്യക്തി അള്ളാഹുവോട്, തൻ്റെ സമൂഹത്തോട്, ആ വ്യക്തി തൻ്റെ സമൂഹത്തോട് പറയുന്നു, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കുകയോ, അള്ളാഹുവാണെങ്കിലോ ഈ യുരിദിൻ റഹ്മാൻ പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബിദുറിൻ ഒരു ബുദ്ധിമുട്ട്, ലാ തുഗനി അന്നി ഷഫാഅതുഹും ഷൈആ, അവരുടെ ഒരാളുടെയും ശുപാർശ ഉപകാരപ്പെടുകയില്ല, വലാ യുൻഖിദൂൻ, എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല, എൻ്റെ രക്ഷയും എൻ്റെ ശിക്ഷയും തീരുമാനിക്കുന്നത്, എനിക്ക് ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത്, എനിക്ക് സന്താനം നൽകുന്നതും നൽകാതിരിക്കുന്നതും, എനിക്ക് രോഗം നൽകുന്നതും രോഗത്തെ സുഖപ്പെടുത്തുന്നതും, എനിക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നതും എന്നെ ദരിദ്രനാക്കുന്നതും അള്ളാഹുവാണ്. ഇതിലൊരാൾക്കും ഒരു പങ്കുമില്ല, ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല, ഒരാളുടെ ശുപാർശയും റബ്ബിൻ്റെ ഈ കലാകതിറുകളെ തടയാൻ സാധ്യവുമല്ല. ഇതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇതായിരുന്നു. എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നൽകുന്നു. അവരുടെ മനസ്സിലുള്ള താൽപ്പര്യം എന്താണ്? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ, സഹായാർത്ഥന നടത്തുമ്പോൾ, അവർക്ക് ബലി നൽകുമ്പോൾ, അവർക്ക് നേർച്ച നേരുമ്പോൾ, ഞങ്ങളുടെ കാര്യങ്ങൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും, ഞങ്ങളെ അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഈ രണ്ടു വാദമാണ് എല്ലാ കാലഘട്ടങ്ങളിലും 1-ാമത്തെ വിഗ്രഹാരാധക സമൂഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത മുതൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ മുശ്രിക്കുകൾ വരെയുള്ള എല്ലാവരും വാദിച്ചിരുന്നത്. രണ്ട് ആയത്തുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഓർത്തു വെക്കണം. 39-ാം അധ്യായം സൂറത്തു 39-ാം അധ്യായം സൂറ സുമറിലെ 3-ാമത്തെ ആയത്താണ്. ഒന്ന്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, നമുക്ക് പരിചയമുള്ളൊരു ആയത്താണ്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله, അല്ലാഹുവിനെ കൂടാതെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെ ആരാധിക്കുന്നവർ പറയുന്നു, ഹാഉല ഇശ്ഫാഉന ഇൻദ അല്ലാഹ്, ഇവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയോടാണ് ഇദ്ദേഹം പറയുന്നത്, എൻ്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാനോ അവർക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ തടഞ്ഞു വെക്കാനും ആർക്കും സാധിക്കുകയില്ല. സൂറത്തു സുമറിലെ തന്നെ മറ്റൊരായത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്, പ്രവാചകരെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആ സമൂഹത്തോട് ചോദിക്കൂ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണെന്ന്. ഖുൽ, എന്നാൽ നബിയെ പറയൂ, അഫറായിച്ചും മാത്രം മിന്ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയെ നിങ്ങൾ കണ്ടില്ലേ. ഇൻ അറാദനി അല്ലാഹു ബിളുറിൻ, എന്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ലുർരിഹി, ആ പ്രയാസം നീക്കിക്കളയാൻ അവർക്ക് സാധിക്കുമോ. ഔ അറാദനി ബിറഹ്മത്തിൻ, അതല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി, എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ പിടിച്ചുവെക്കാൻ അവർക്ക് സാധിക്കുമോ. ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, നബിയെ പറയുക, എനിക്കെന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കുന്നവർ അവന്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റബ്ബിന്റെ കാരുണ്യത്തെ തടയാൻ, അള്ളാഹുവിന്റെ അള്ളാഹു നൽകുന്ന ബുദ്ധിമുട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. ഒരാളുടെ ശുപാർശ കൊണ്ടും ഒരാൾക്ക് ബലി നൽകിയാലും ഏതു സൃഷ്ടിയെ വിളിച്ച് സഹായമർത്ഥിച്ചാലും സാധ്യമല്ലെന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാഹിബു യാസീന്റെ, യാസീനിലെ നല്ലവനായ ആ വ്യക്തിയുടെ വാചകങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പിന്നെ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ കൂടാതെ ഞാൻ ആരെയെങ്കിലും ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇന്നി, തീർച്ചയായും ഞാൻ, ഇതൻ, അപ്പോൾ, ലഫീ ലലാലിൻ, വഴികേടിലാണ്, മുബീൻ, വ്യക്തമായ, ഞാൻ വ്യക്തമായ വഴികേടിലായിത്തീരും. അത് വലിയ വഴികേടാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ഇന്നി, തീർച്ചയായും ഞാൻ, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ, ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുവിൻ, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഒരു വിശ്വാസി ആ നിലക്കു തന്നെയാണ് ജീവിക്കേണ്ടത്. തൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാനൊരു വിശ്വാസിയാണെന്ന് ആർജവത്തോടുകൂടി ലോകത്തോട് പറയാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അതാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ആയത്തും അത്തരമൊരാശയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് സംഭവിച്ചത്? തൻ്റെ വിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാവരും കല്ലെറിഞ്ഞ് അദ്ദേഹം മരണം വരിച്ച് രക്തസാക്ഷിയായി പരലോകത്തെത്തുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആഗ്രഹമാണ്, എനിക്ക് സ്വർഗം കിട്ടിയത് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. സുഹൃത്തുക്കളെ, ഒരു ഗുണകാംക്ഷയുള്ള ഒരു നല്ല പ്രബോധകന്റെ, ഒരു നല്ല വിശ്വാസിയുടെ മനോഭാവമാണത്. ഒരു വിശ്വാസി എപ്പോഴും ഈ രൂപത്തിൽ ആളുകളോട് ഗുണകാംക്ഷയുള്ളവനാവണം. ഇന്നിലക്കും നാസിഹുൻ അമീൻ, പ്രവാചകന്മാർ തങ്ങളുടെ ജനതയോട് പറഞ്ഞിരുന്ന വാചകം ഖുർആനിൽ വായിക്കാം, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷയാകുന്നു. ഇവിടെ ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, നസഹ ഖൗമഹു ഫീ ഹയാതിഹി, അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ ജനതയോട് ഗുണകാംക്ഷ കാണിച്ചു. അതെങ്ങനെയാണ്? യാ ഖൗമിത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണം. അത് ആ ജനതയോടുള്ളൊരു ഗുണകാംക്ഷയുടെ ഭാഗമാണ്, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് സ്നേഹത്തോടെ അവരോട് പറയുകയാണ്. പിന്നെയോ വബാഅദ മമാതിഹി ഫീ ഖൗലിഹി, ആ ഗുണകാംക്ഷ അവർ കല്ലെറിഞ്ഞപ്പോൾ, അവർ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, മരണശേഷവും ആ ഗുണകാംക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് കിട്ടിയ സ്വർഗം അതവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും സ്വർഗത്തിൽ പോകാവുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാമല്ലോ എന്ന നല്ല ഒരു നാസിഹായി, നല്ല ഒരു നിസ്വേഹത്തിൻ്റെ ഉടമയായിട്ടാണ് ആ മഹാനായ വ്യക്തിത്വത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം തബരി റഹ്മഹുല്ലാ, ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയ ആളുകളൊക്കെ ഇമാം തബറാനിയിൽ വന്നിട്ടുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഉറവത്തു ബിനു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, സഖീഫ് ഗോത്രക്കാരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. മതം സ്വീകരിച്ചതിന് ശേഷം, വിശ്വാസിയായതിനു ശേഷം അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി ഇത് പറയട്ടെ, ഇത് പ്രചരിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി അഖാഫു അൻ യഖ്തുലുക്, നിന്നെ അവർ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ ഇങ്ങനെ പോയി പറഞ്ഞാൽ അവർ നിന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഇൻ കുൻതു നാഇമൻ മാ ഐഖളൂനി, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അവരെന്നെ ഉണർത്തുക പോലുമില്ല. എൻ്റെ ഉറക്കത്തിൽ പോലും എന്നെ ശല്യം ചെയ്യാത്ത ആളുകളെ അവരെന്നെ എങ്ങനെ വധിക്കാനാണ്? അദ്ദേഹം ചൊല്ലുന്നു, യാ മഅശറ സഖീഫ്, ഏ സഖീഫുകാരെ, നിങ്ങൾ ലാത്തെ ആരാധിക്കരുത്, നിങ്ങൾ ഉസ്സയെ ആരാധിക്കരുത്. അസ്ലിമു തസ്ലിമു, നിങ്ങൾ മുസ്ലിങ്ങളാവുകിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അവസാനം അദ്ദേഹം മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മസലുഹു കമസലി സ്വാഹിബി യാസീൻ, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം യാസീനിൽ അല്ലാഹു വിശദീകരിച്ചു തന്ന മഹാനായ വ്യക്തിയെപ്പോലെയാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി തഫ്സീറുകളിൽ ആ സംഭവം എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ പ്രബോധകനാവാനും ഗുണകാംക്ഷിയാവാനും നല്ല വിശ്വാസിയാവാനും നമുക്ക് സാധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര കഥകളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആയത്തുകൾ വളരെ വേഗത്തിൽ ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദുനി റഹ്മാൻ, അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബില്ലുരിനൊരു ബുദ്ധിമുട്ട്. ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈആ, അവരുടെ ശുപാർശ എനിക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല. വലാ യുൻഖിദൂൻ, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഇന്നി ഇദല്ല ഫീ ളലാലി മുബീൻ, മാത്രവുമല്ല ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ വ്യക്തമായ വഴികേടിലായി തീരുകയും ചെയ്യും. ഇന്നി തീർച്ചയായും ഞാൻ ആമൻതു, ഞാൻ വിശ്വസിച്ചു. ബി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ. ഫസ്മാവൂൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുവിൻ. തൈല, അദ്ദേഹത്തോട് പറയപ്പെടും മരണശേഷം. അങ്ങനെ അദ്ദേഹത്തെ അവർ വധിച്ചു. മരണശേഷമുള്ള കാര്യമാണ് അടുത്ത രണ്ട് ആയത്തുകളിൽ പറയപ്പെടുന്നത്, വിശദീകരിക്കുന്നത്. തൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഖാല, അപ്പോൾ അദ്ദേഹം പറയുന്നു, യാ ലൈത ഖൗമീ യഅലമൂൻ, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതിനാൽ. വജഅലനി മിനൽ മുക്കറമീൻ, എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട്. ഈ ആയത്തുകൾ സൂറത്തു യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കുകയും ഗുണപാഠങ്ങൾ സ്വീകരിക്കുകയും അതിനെ ശിരസാവഹിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. والحمد لله رب العالمين.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ്. ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ബഹുമാനനായ നിഷാദ് സലഫി ഇന്ന് വിശദീകരിച്ച് ക്ലാസ് എടുത്തത്.
3: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ. സത്യാന്വേഷിയുടെ പാത, നേർരേഖ. ഇസ്ലാമിലെ വിശ്വാസ കർമ്മ രംഗങ്ങളിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ പ്രമാണസഹിതം യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലെ തർക്ക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് രൂപീകരിക്കാൻ പ്രോഗ്രാം ഉപയുക്തമാകും. നേർരേഖ. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഹാഫിൽ അബ്ദു ശുക്കൂർ ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ പഠിക്കുന്നത്.
4: أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ وَلَا أَكْثَرُ وَلَا أَدْنَى مِنْ ذَلِكَ وَلَا أَكْثَرَ إِلَّا هُوَ مَعَهُمْ أَيْنَمَا كَانُوا ثُمَّ يُنَبِّئُهُم بِمَا عَمِلُوا يَوْمَ الْقِيَامَةِ إِنَّ اللَّهَ بِكُلِّ شَيْءٍ عَلِيمٌ
3: أَلَمْ تَرَ إِذَا സാക്കിന മീമിന് ശേഷം ത ആണ്. ഇദ്ഹാർ എന്നാണ് പറയുക. ഇദ്ഹാർ ഷഫവീം. അലം തറ അന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം.
4: അന്നല്ലാഹ യഅലമു, യഅലമു,
3: യഅലമു അല്ല, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, മഹ്റജ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് ഐന്, ഹംസ പോലെയല്ല. ഇത് രണ്ടും ആ ഒരു ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കണം
4: യഅലമു, യഅലമു
3: ഈ രൂപത്തിൽ.
4: മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്,
3: വമാ ഫിൽ അർദ് അല്ല,
4: വമാ ഫിൽ അർദ്.
3: ലർള് എന്ന് ആയിപ്പോകരുത്, വമാ ഫിൽ അർദ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ റബ്ബനാത്തിന ഫിദ്ദുന ഹസന വഫിൽ ആഖിറത്തി, വഫിൽ ആഖിറത്തി വരാൻ. ഇതുപോലെ അവരത് പിന്നെ
4: وَمَا فِي الْأَرْضِ
3: ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: مَا يَكُونُ مِن نَجْوَى, مِن نَجْوَى
3: ഇദ്ഗാം ബിഗുന്ന, നൂനിന്റെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
4: مِن نَجْوَى,
3: നജ് ജീമിനെ ഖൽഖല ചെയ്യണം.
4: مِن نَجْوَى ثَلَاثَةٍ,
3: സലാസതല്ല, സലാസതായി പോരുത്,
4: ثَلَاثَةٍ ഇ
3: തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. ثلاثه
4: لله الا ثلاثه الا الا هو رابعهم
3: رابع الا را را را ഉച്ചരിക്കുമ്പോൾ തന്നെ ر എന്നായിപ്പ الرحمن الله بسم الله الرحمن الله را തക്രീർ എന്നാണ് അതിനെ പറയാ. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും തക്രീർ. ഇങ്ങനെ കൂടുതലുണ്ടാകും. തക്രീർ എന്ന് പറഞ്ഞാൽ പിടക്കൽ, നാവിൻ്റെ ആ ഒരു പിടപ്പിക്കൽ കൂടുതലുണ്ടാവാൻ പാടില്ല. എങ്ങനെ?
4: ബിസ്മില്ലാഹിർ റഹ്മ,
3: അങ്ങനെ ആവരുത് ഇൻഷാല്ലാ.
4: ഇല്ലാഹു റാബിഉഹും വലാ ഖംസ. റാബിഉഹും വ
3: സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ, ഇത് രണ്ടും വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് ഈ അക്ഷരങ്ങളെ അഥവാ മീമിനെ പൂർണ്ണമാക്കണം. വളരെയധികം ശ്രദ്ധിച്ചോദിയാൽ മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമാവുകയുള്ളൂ. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ചും മീമിനെ പൂർണ്ണമാക്കണം. അലൈഹിം വ അലൈഹിം വലദ്ദാലിനല്ല, അലൈഹിം വ എന്ന് ഇതും കണ്ടിട്ടുകൂടെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഖുർആൻ കണ്ടിട്ടും കൂടെ പഠിക്കണം, അപ്പോഴാണത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. വല്ലാഹു അലം, ബറക്കല്ലാഹു ഫീക്കും. വലാ അക്സറ ഇല്ലാഹുവ മഅഹും ഇല്ലാഹുവ മിൻ നജ്വ സലാസതിൻ ഇല്ലാഹുവ റാബിഉഹും ഇല്ലാഹുവ റാബിഉഹും ولا خمسه رابعهم ولا خمسه ولا خ ولا خمسه لا خمسه لا ولا خ ولا خمسه الا هو سادسهم. ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും അതിൻ്റെ സിഫാത്തുകളൊക്കെ വളരെയധികം കൃത്യമാക്കുവാൻ പരമാവധി ശ്രമിക്കണം. ولا خمسه الا هو سادسهم വല അദിന സാദിസുഹും വ, സാക്കിന മീമിന് ശേഷം വീണ്ടും വ, എല്ലാം ശ്രദ്ധിക്കുക. വല അദിന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. അദിന മിൻ ദാലിക് മിൻ ദാലിക് അല്ല, മിൻ ദാലിക് മിൻ ദാലിക് മിൻ ദാലിക വല അക്സറ വല അക്സറ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ടാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. വല അക്സറ അക്സറ അല്ല, അക്സറ അക് അക്, കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കെ കി കു അക് അക്. വല അക്സറ അക്സറ അക്സറ അല്ല, വല അക്സറ إلا هو معهم إلا هو معهم أينما كانوا أينما كانوا ثم ينبئهم ثم ألا ثم ث في ثو ثم നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം പുറത്തോട്ട് നിൽക്കണം. ഇല്ല എങ്കിൽ സ ആവും, സുമ്മയാവും, അർത്ഥം മാറും. ثم സാഫീസു സുമ്മ, അതിൻ്റെ അർത്ഥം ശേഷം, ലേറ്റർ, പിന്നെ എന്നുള്ളൊക്കെ അർത്ഥം. അതേസമയം സുമ്മ ആയിക്കഴിഞ്ഞാൽ അത് വിഷം എന്നുള്ള അർത്ഥം വരും. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലഹനുൽ ജലീ എന്നൊക്കെ പറയും, അഥവാ അർത്ഥമാറ്റം സംഭവിക്കുന്ന തെറ്റുകൾ. അത് വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. സുമ്മ സുമ്മ യുനബ്ബിഉഹും, സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. യുനബ്ബിഉഹും യുനബ്ബിഉ ഹംസക്ക് ദമ്മ, യുനബ്ബിഉഹും ബിമാ അമിലു, സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി. യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ബിമാ അമിലു യൗമൽ ഖിയാമ ان الله بكل شيء عليم ان الله نون شد മണിക്കണം. ان الله بكل شيء شيء ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ. شيء തൻവീന് ശേഷം ഐനാണ് ഇദ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. മാത്രമല്ല ഹംസക്ക് തൊട്ട് മേലെയാണ് അയിന് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഇൻ ഷൈഇൻ ഷൈഇൻ അലീം. അവസാനത്തിൽ മദ് ആയിരുന്നു ഒരു സുക്കൂൻ. ഒന്നുകൂടെ ഓതാം. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا
5: ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
3: സൂറത്തുൽ മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഉദിക്കൽപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങളില്ലാതെ കൃത്യമായ പാരായണമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ മുജാദിലയിലെ ഏഴാമത്തെ വചനമാണ്, ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശക്കൂർ.
6: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
7: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങൾ പറയാൻ നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു സൽസലഹ വഖറജത്തിൽ അർളു സ്ഖാലഹ വഖാലൽ ഇൻസാനു. ഇൻസാനു അറിയാലോ, ഇഖ്ഫ ആണ്. നൂനസാക്കിനു ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പോൾ ഇഖ്ഫ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
4: യൗമ ഇദിൻ തുഹദ്ദിസു
3: ബി അന്ന റബ്ബക ഔഹാലഹ. പിന്നെ യൗമ ഇദിൻ യസ്ദുറു,
4: യൗമ ഇദിൻ യസ്ദുറു
3: ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം യ ആണ്. പിന്നെ അഷ്താത്തൽ ലിറു ഇദ്ഗാം ബിലാഗുന്ന, എളുപ്പമാണ്, പ്രയാസമില്ല. പിന്നെ ഫമൻ യഅമൽ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ദറത്തിൻ ഖൈറൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, എങ്ങനെ
4: ദറത്തിൻ ഖൈറൻ.
3: പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദറത്തിൻ ഖൈറൻ യറ, പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നത്തത് ദറത്തിൻ ശർറൻ, രണ്ടും ഗുന്നത്ത് വേണം.

0: وأخرجت الأرض أثقالها
1: وأخرجت الأرض أثقالها
0: 오늘의
1: وأخرجت الأرض أثقالها
0: 아, 러시아디치 우체리쿰베 제리아운데 അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചുച്ചരിച്ചപ്പോൾ ശരിയായി. ഏ ആ

അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തെൻവിൻ ശേഷം ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഹൈറയ്യ ഹൈറയ്യറ, ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറഹ് റാ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ് യറഹു എന്നുള്ളത് യറഹ് മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ സുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൻൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, ലോകപ്രശസ്ത കാരികളുടെ സുന്ദരമായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ പ്രോഗ്രാം തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത്. പ്രശസ്ത ഖാരി സഅദ് അഷ്ഷുറൈ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.